0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ലിയോ പതിനാലാമൻ പാപ്പായുടെ നാലാമത് അപ്പസ്തോലിക യാത്രയുടെ വേദിയായ സ്പെയിൻ സന്ദർശനത്തിന്റെ ആദ്യ ദിനത്തിലെ പ്രഥമ പരിപാടികളുടെ സംക്ഷിപ്ത വിവരണവും സന്ദേശവും കേൾക്കാം. ലിയോ പതിനാലാമൻ പാപ്പായുടെ നാലാമത് അപ്പസ്തോലിക യാത്രയ്ക്ക് വേദിയാകുന്നത് യൂറോപ്യൻ രാജ്യമായ സ്പെയിനാണ്. ജൂൺ മാസം 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നീണ്ടുനിൽക്കുന്ന പാപ്പായുടെ ഈ യാത്രയിൽ 3 സ്ഥലങ്ങളാണ് പ്രധാനമായും സംഗമങ്ങൾക്കും ആരാധനക്രമ ആഘോഷങ്ങൾക്കും സന്ദർശനങ്ങൾക്കും വേദിയാകുന്നത്. മാഡ്രിഡ്, ബാഴ്സലോണ, കാനറി ദ്വീപുകൾ എന്നിവയാണവ. കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു രാജ്യം എന്ന നിലയിൽ സ്പെയിനിലേക്കുള്ള പാപ്പായുടെ യാത്ര ഏറെ പ്രധാനപ്പെട്ടതാണ്. കത്തോലിക്ക വിശ്വാസത്തിന്റെ സംരക്ഷണത്തിലും വ്യാപനത്തിലും സ്പെയിൻ നിർണായക പങ്കുവഹിച്ചു എന്നത് നിസ്സംശയം ആർക്കും പറയാവുന്നതാണ്. സ്പെയിനിൽ നിന്നുള്ള മിഷനറിമാർ യൂറോപ്പിന് പുറത്തുള്ള അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലേക്ക് യാത്ര ചെയ്ത് ക്രൈസ്തവ സന്ദേശം പ്രചരിപ്പിച്ചു. പ്രത്യേകിച്ച് ഇഗ്നേഷ്യസ് ഓഫ് ലയോള സ്ഥാപിച്ച ഈശോ സഭ ലോകമെമ്പാടുമുള്ള വിദ്യാഭ്യാസ മിഷൻ പ്രവർത്തനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി. അതുപോലെ ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യ ആത്മീയ നവീകരണത്തിനും ധ്യാനപരമായ ജീവിതരീതിയുടെ പ്രചാരണത്തിനും നേതൃത്വം കൊടുത്തു. സ്പെയിനിലെ മഹത്തായ കത്തീഡ്രലുകളും ദേവാലയങ്ങളും രാജ്യത്തിന്റെ ആഴത്തിലുള്ള മതവിശ്വാസത്തിന്റെയും കലാപാരമ്പര്യത്തിന്റെയും തെളിവുകളാണ്. വിശുദ്ധ യാക്കോബുസ്ലിഹായുടെ പേരിലുള്ള സന്തിയാഗോ ദെ കൊമ്പോസ്തെല്ല കത്തീഡ്രൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ചരിത്രത്തിന്റെ ഈ കത്തോലിക്ക വിശ്വാസത്തെ ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുക എന്നതാണ് പാപ്പായുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യം. ലിയോ പതിനാലാമൻ പാപ്പായുടെ സ്പെയിനിലേക്കുള്ള സന്ദർശനം ഇതിനു മുൻപ് വിശുദ്ധ ജോൺ പോൾ 2-ാം പാപ്പായുടെയും ബെനഡിക്ട് 16-ാം പാപ്പായുടെയും സന്ദർശനം ആത്മീയമായി സൃഷ്ടിച്ച ഫലങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ കർത്താവിന്റെ സന്ദേശം കൂടുതൽ ശക്തമായി പ്രഘോഷിക്കുവാൻ വേണ്ടിയുമാണ്. 1982, 1984, 1989, 1993, 2003 എന്നിങ്ങനെ 5 തവണയാണ് വിശുദ്ധ ജോൺ പോൾ 2-ാം പാപ്പ സ്പെയിൻ സന്ദർശിച്ചിട്ടുള്ളത്. 2006, 2010, 2011 വർഷങ്ങളിലാണ് ബെനഡിക്ട് 16-ാം പാപ്പ

0: സ്പെയിൻ സന്ദർശനം നടത്തിയിട്ടുള്ളത്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഈ രണ്ട് പരിശുദ്ധ പിതാക്കന്മാർക്ക് ശേഷം സ്പെയിനിന്റെ മണ്ണിലേക്ക് ലിയോ 14-ാമൻ പാപ്പ കടന്നു ചെല്ലുമ്പോൾ കഴിഞ്ഞ മെയ് മാസം 26-ാം തീയതി സ്പെയിൻ സർക്കാർ പാപ്പായുടെ ഈ സന്ദർശനം ഒരു വ്യത്യസ്തവും പൊതുഹിതപരമായ പ്രത്യേക താൽപ്പര്യമുള്ള സംഭവമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു രാജകീയ ഡിക്രി നിയമം പുറത്തിറക്കിയത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ലിയോ 14-ാമൻ പാപ്പയുടെ സ്പെയിൻ സന്ദർശനത്തിന്റെ ആത്മാവിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം യാത്രയുടെ ഔദ്യോഗിക ചിഹ്നവും ആപ്തവാക്യവുമാണ്. തുറന്ന വൃത്തമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ലോഗോയിൽ മനുഷ്യരൂപങ്ങൾ ഒന്നിച്ചു ചേർന്ന് കൂട്ടായ്മയുടെ ഒരു ചിത്രം രൂപീകരിച്ചിരിക്കുന്നു. ഇത് കണ്ടുമുട്ടലുകളുടെയും പരസ്പരമുള്ള പിന്തുണയെയും പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഇത് വെറുതെയുള്ള ഒരു കൂടിച്ചേരലല്ല, മറിച്ച് ഒരു പൊതു ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് നടക്കുന്നതിനെ എടുത്തു കാണിക്കുന്നു. മധ്യഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ചിത്രം ഐക്യത്തിന്റെയും പ്രത്യാശയുടെയും അടയാളമായ ദൈവത്തിലേക്ക് നമ്മുടെ ദൃഷ്ടിയെ നയിക്കുന്നതും ക്ഷണിക്കുന്നതുമായ ഒരു മാതൃസാന്നിധ്യത്തെ എടുത്തു കാണിക്കുന്നു. ഈ ചിഹ്നത്തിന് അർത്ഥം നൽകുന്നതാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:35 തിരുവചനം, "കണ്ണുകൾ ഉയർത്തി നോക്കുവിൻ" എന്ന മുദ്രാവാക്യം. ദൈവസാന്നിധ്യം വീണ്ടും കണ്ടെത്തുവാനും മറ്റുള്ളവർക്കായി സ്വയം തുറക്കുവാനും ദൈനംദിന ആകുലതകൾക്കുമപ്പുറം നമ്മുടെ ദൃഷ്ടികൾ ഉയർത്താനുമുള്ള ക്ഷണമാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. ഈ ഒരു സന്ദേശം പിതൃവാത്സല്യത്തോടെ സ്പെയിനിലെ ജനതയ്ക്ക് നൽകുന്നതിനുവേണ്ടിയാണ് പരിശുദ്ധ പിതാവ് ഈ സന്ദർശനം നടത്തുന്നത്. 6-ാം തീയതി രാവിലെ വത്തിക്കാനിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും കാർ മാർഗം ഫിമിച്ചിനോ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന പാപ്പ അവിടെ നിന്ന് പ്രാദേശിക സമയം 8:12 യാത്രയാരംഭിച്ച് 1490 കിലോമീറ്ററുകൾ ഏതാണ്ട് 2 മണിക്കൂറുകൾ കൊണ്ട് താണ്ടി സ്പെയിനിന്റെ തലസ്ഥാനമായ മാദ്രിദിൽ എത്തിച്ചേർന്നു. വിമാനത്തിൽ വച്ച് മാധ്യമപ്രവർത്തകരെയും തന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും പാപ്പ അഭിവാദ്യം ചെയ്തു. ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങൾക്ക് മുകളിലൂടെയാണ് പാപ്പ സഞ്ചരിച്ച ഇറ്റലിയുടെ ഇറ്റ എയർവേസ് യാത്ര ചെയ്തത്. യാത്രയിൽ താൻ ഓരോ രാജ്യങ്ങൾക്ക് മുകളിലൂടെയും യാത്ര ചെയ്യുമ്പോൾ ആ രാജ്യത്തിലെ തലവന്മാർക്ക് ടെലിഗ്രാം സന്ദേശങ്ങൾ അറിയിക്കുവാനും പാപ്പ മറന്നില്ല. അഡോൾഫോ സുവാരസ് മാഡ്രിഡ് ബരാഹാസ് എന്ന സ്പെയിനിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രാദേശിക സമയം 10:12 എത്തിച്ചേർന്ന പാപ്പായെ അപ്പസ്തോലിക നൂൻഷ്യോയും രാജ്യത്തെ പ്രോട്ടോക്കോൾ മേധാവിയും വിമാനത്തിൽ കയറി അഭിവാദ്യം ചെയ്തു. തുടർന്ന് വിമാനത്തിൽ നിന്നും ഇറങ്ങിയ പാപ്പായെ സ്പെയിൻ രാജാവ് ഫിലിപ്പ് 6-ാമനും രാജ്ഞി ലെത്തീസിയയും ചേർന്ന് സ്വീകരിച്ചു. പാരമ്പര്യ വേഷം ധരിച്ച 2 കുട്ടികൾ പാപ്പായ്ക്ക് പൂക്കൾ സമ്മാനിച്ചു. തുടർന്ന് പാപ്പായ്ക്ക് സൈനിക ബഹുമതി നൽകപ്പെട്ടു. മാഡ്രിഡ് സ്പെയിനിന്റെ തലസ്ഥാനവും ഏറ്റവും ജനസാന്ദ്രവുമായ നഗരവുമാണ്. കൂടാതെ അതേ പേരിലുള്ള സ്വയംഭരണ പ്രദേശത്തിന്റെ ഭരണകേന്ദ്രവുമാണ്. ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ നിലനിൽക്കുന്നുവെങ്കിലും നഗരത്തിലെ നിരവധി ചരിത്ര പ്രാധാന്യമുള്ള തെരുവുകളും പഴയ പ്രദേശങ്ങളും അവയുടെ പരമ്പരാഗത രൂപം നിലനിർത്തുന്നു. നഗരത്തിന്റെ ചരിത്രം 865-ാം വർഷത്തിൽ ആരംഭിക്കുന്നു. അന്ന് എമീർ മുഹമ്മദ് മൻസാനാറസ് നദീതീരത്ത് മൈറിറ്റ് എന്ന പേരിൽ ഒരു കോട്ട നിർമ്മിച്ചു. ഈ പ്രദേശം പിന്നീട് ക്രൈസ്തവ ഭരണത്തിലേക്ക് മാറി കസ്തലീയ രാജവംശത്തിൽ ഉൾപ്പെടുത്തി. സ്പെയിനിന്റെ തലസ്ഥാനമായ മാഡ്രിഡിനെ പ്രഖ്യാപിച്ചത് ഫിലിപ്പ് 2-ാമനായിരുന്നു. ഇത് നഗരത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. 19-ാം നൂറ്റാണ്ടിൽ നെപ്പോളിയോണിയൻ അധിനിവേശവും ആഭ്യന്തര കലാപങ്ങളും നഗരത്തെ ബാധിച്ചു. 20-ാം നൂറ്റാണ്ടിൽ നടന്ന സ്പാനിഷ് സിവിൽ വാർ മാഡ്രിഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുഷ്കരമായ ഘട്ടമായി മാറി. ഫ്രാങ്കോ ഭരണകാലത്തിനു ശേഷം ജനാധിപത്യത്തിലേക്കുള്ള മാറ്റം നഗരത്തെ സാംസ്കാരികവും സാമ്പത്തികവുമായ പുതുയുഗത്തിലേക്ക് നയിച്ചു. ഇന്ന് ഫിലിപ്പ് 6-ാമനാണ് സ്പെയിനിന്റെ രാജാവ്. വിമാനത്താവളത്തിൽ നിന്നും വാഹനത്തിൽ മാഡ്രിഡിലെ രാജകൊട്ടാരത്തിലേക്ക് പാപ്പ യാത്രയായി. മാഡ്രിഡ് നഗരത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്പെയിനിലെ ഏറ്റവും വലിയ കൊട്ടാരവും രാജ്യത്തിന്റെ പ്രധാന ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നുമാണിത്. ഇറ്റാലിയൻ ശില്പകലയുടെ സ്വാധീനമുള്ള അതിമനോഹരമായ വാസ്തുവിദ്യയാണ് ഇതിന്റെ പ്രത്യേകത. ഇന്ന് സ്പാനിഷ് രാജകുടുംബം ഇവിടെ താമസിക്കുന്നില്ല എങ്കിലും ഔദ്യോഗിക ചടങ്ങുകൾക്കായി കൊട്ടാരം ഉപയോഗിക്കുന്നു. കൊട്ടാരത്തിലെത്തിച്ചേർന്ന പാപ്പായെ രാജാവ് ഫിലിപ്പ് ആറാമനും രാജ്ഞി ലെത്തീസിയയും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് സൈനിക ബഹുമതിയും നൽകപ്പെട്ടു. പാപ്പായെ ഔദ്യോഗികമായി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ആചാര വെടിമുഴക്കുകയും ദേശീയ ഗാനം ആലപിച്ചുകൊണ്ട് പതാക വണക്കം നടത്തുകയും ചെയ്തു. തുടർന്ന് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള പ്രതിനിധികൾ പരസ്പരം പരിചയപ്പെടുത്തി. തുടർന്ന് പാപ്പായും രാജാവും ഉപചാര സന്ദർശനത്തിനായി ഹാളിൽ പ്രവേശിക്കുകയും സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുകയും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയും ഒരുമിച്ച് ഫോട്ടോയെടുക്കുകയും ചെയ്തു. യൂറോപ്യൻ യൂണിയനിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും സ്പെയിനിന്റെ പ്രതിനിധിയായി വർത്തിക്കുന്ന ഫിലിപ്പ് ആറാമൻ രാജാവ് രാഷ്ട്രത്തിന്റെ ഔപചാരിക തലവനായി പ്രവർത്തിക്കുന്നു. സൈന്യത്തിന്റെ പരമാധികാര പ്രതിനിധിയായും ദേശീയ ഐക്യത്തിന്റെ പ്രതീകമായും നിലകൊള്ളുന്ന ഫിലിപ്പ് ആറാമന്റെ കാലത്താണ് ഭരണ സുതാര്യതയും ആധുനികീകരണവും കൂടുതൽ ശക്തിപ്പെട്ടതെന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ്. March 20 വത്തിക്കാൻ അപ്പസ്തോലിക കൊട്ടാരത്തിൽ പാപ്പ അദ്ദേഹത്തെ ഭാര്യയോടൊപ്പം സ്വീകരിച്ചു. തദവസരത്തിൽ റോമിലെ മേരി മേജർ ബസലിക്കയുടെ പ്രോട്ടോ കാനൻ പദവി ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. കത്തോലിക്ക മതവിശ്വാസം പുലർത്തുന്ന സ്പെയിനിന്റെ രാജാവിന് 1953 August 5 12 പിയോസ് പാപ്പ നൽകിയ ബൂളവഴി ലഭിച്ച പ്രത്യേക അധികാരമാണ് മേരി മേജർ ബസലിക്കയുടെ പ്രോട്ടോ കാനൻ പദവി. തുടർന്ന് രാജ്യത്തെ ഔദ്യോഗിക നേതൃത്വവും പൊതുസമൂഹവും വ്യവസായികളും സ്പെയിനിലേക്കുള്ള നയതന്ത്രജ്ഞരും ഉൾക്കൊള്ളുന്ന സമൂഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പാപ്പ സലോൺ ദെ കൊളുംനാസിലേക്ക് കടന്നുചെന്നു. പാപ്പയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്തുകൊണ്ടും പാപ്പയുടെ സന്ദർശനത്തിൽ സ്പെയിൻ ജനതയുടെ സന്തോഷവും എടുത്തു പറഞ്ഞുകൊണ്ട് രാജാവ് ഫിലിപ്പ് ആറാമൻ സംസാരിച്ചു. തുടർന്ന് പാപ്പ തന്റെ പ്രഥമ സന്ദേശം നൽകി.
1: ദൈവത്തിനും തനിക്കു നൽകിയ ക്ഷണത്തിന് സ്പെയിനിലെ അധികാര നേതൃത്വത്തിനും നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ തന്റെ 4 വിദേശ അപ്പസ്തോലിക യാത്രയിൽ സ്പെയിനിന്റെ രാഷ്ട്രീയ സാമൂഹിക നേതൃത്വങ്ങളും രാജ്യത്തേക്കുള്ള നയതന്ത്ര പ്രതിനിധികളുമുള്ള സദസ്സിൽ രാജ്യത്തെ പ്രഥമ പ്രഭാഷണം ആരംഭിച്ചത്. സ്പെയിനിന്റെ നാനാത്വമെന്ന സവിശേഷതയെ പ്രത്യേകം പരാമർശിച്ച പാപ്പ 2000 വർഷങ്ങൾക്ക് മുൻപ് യാക്കോബ് ശ്ലീഹായിലൂടെ സുവിശേഷ സന്ദേശം സ്വീകരിച്ച ഈ രാജ്യത്തെ പ്രാദേശിക സഭയും പന്തക്കുസ്താ ദിനത്തിൽ ആരംഭിച്ച അപ്പസ്തോലിക നിയോഗവും തമ്മിലുള്ള ബന്ധം വ്യക്തമാണെന്ന് അനുസ്മരിച്ചു. ക്രൈസ്തവ വിശ്വാസം ഇവിടുത്തെ ജനത്തിന്റെ വ്യക്തിത്വവും പ്രദേശത്തിന്റെ സംസ്കാരവും രൂപീകരിക്കുന്നതിൽ വഹിച്ച പങ്കിനെക്കുറിച്ച് പറഞ്ഞ പാപ്പ ജീവിതത്തെ സ്നേഹിക്കുകയും അത് പ്രകടമാക്കുകയും ചെയ്യുന്ന ഒരു ജനമാണിതെന്നും യേശുക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയുടെ സ്വാധീനം വ്യക്തമാക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെയുള്ളതെന്നും പ്രസ്താവിച്ചു. നിങ്ങളുടെ വിശ്വാസത്തെയും സുവിശേഷത്തോടുള്ള വിശ്വസ്തതയെയും സ്ഥിരപ്പെടുത്താനും പ്രോത്സാഹിപ്പിക്കാനും നവീകരിക്കുന്നതിന് ആഹ്വാനം ചെയ്യാനുമാണ് താൻ സ്പെയിനിലെത്തിയതെന്നു പറഞ്ഞ പാപ്പ രാജ്യത്തെ ഭിന്ന ജനതകൾക്കിടയിലുണ്ടാകേണ്ട അനുരഞ്ജനത്തിന്റെയും സഹകരണത്തിന്റെയും പ്രാധാന്യം പ്രത്യേകം പരാമർശിച്ചു. ഏറ്റുമുട്ടലിന്റെയല്ല കണ്ടുമുട്ടലിന്റെ സംസ്കാരമാണ് സ്ഥിരതയും അഭിവൃദ്ധിയും കൊണ്ടുവരികയെന്ന് ഓർമ്മിപ്പിച്ച പരിശുദ്ധ പിതാവ് മുൻകൂട്ടി തയ്യാറാക്കിയ പ്രത്യയശാസ്ത്രങ്ങളിൽ സ്വയം തളച്ചിടാതെ സത്യത്തിലേക്ക് തുറന്ന മനസ്സോടെ ജീവിക്കുന്നവരിലാണ് സമാധാനത്തിന്റെ സന്ദേശം സ്വീകാര്യത കണ്ടെത്തുന്നതെന്ന് ഉദ്ബോധിപ്പിച്ചു. ആശയവും യാഥാർത്ഥ്യവും തമ്മിലുണ്ടാകേണ്ട സംവാദം വളർത്തേണ്ടതിന്റെ പ്രാധാന്യം എവഞ്ചേലി ഗൗദിയും എന്ന ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനത്തെ അധികരിച്ച് എടുത്തുകാട്ടിയ പാപ്പ യാഥാർത്ഥ്യം ആശയത്തേക്കാൾ ഉന്നതമാണെന്ന് ഓർമ്മിപ്പിച്ചു. സ്പെയിനിലെ സഭാജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 5 നൂറ്റാണ്ടുകളായി അതിനെ വളർത്തുന്ന കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ, ആവിലയിലെ വിശുദ്ധ ത്രേസ്യ എന്നിവരെ പരിശുദ്ധ പിതാവ് പ്രത്യേകം പരാമർശിച്ചു. ആത്മാവിന്റെ കണ്ണു തുറപ്പിക്കുന്ന ജീവിതത്തിലെ അന്ധകാര നിമിഷങ്ങളെ വിലമതിച്ച കുരിശിന്റെ വിശുദ്ധ യോഹന്നാനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇക്കാലത്തും ഇരുളിൽ പ്രകാശം കണ്ടെത്താൻ സഹായിക്കുന്നതും അവസാനമെന്ന് തോന്നുന്നയിടത്ത് ഒരു തുടക്കം സാധ്യമാക്കുന്നതുമായ സ്ത്രീപുരുഷന്മാരുടെ ആവശ്യമുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സംഘർഷങ്ങളും അസമത്വങ്ങളും നിറഞ്ഞ സമകാലീന ലോകം പക്ഷേ സമാധാനത്തിലേക്കും മനുഷ്യാന്തസ്സും സ്നേഹസംസ്കാരവും നിലനിൽക്കുന്ന ഒരു പുതിയ യാഥാർത്ഥ്യത്തിലേക്കുമാണ് നമ്മെ ക്ഷണിക്കുന്നതെന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. വിശുദ്ധ ത്രേസ്യയാകട്ടെ ആഭ്യന്തരഹർമ്മ്യം എന്ന ഒരു ആശയമാണ് നമുക്കു മുന്നിൽ വയ്ക്കുന്നത്. നമ്മിലേക്കു തന്നെ നോക്കാനും എല്ലാ ഭിന്നതകളും സംഘർഷങ്ങളും ഇല്ലാതാകുന്നതും ഏവർക്കും ഇടം ലഭിക്കുന്നതും ലോകം കുടുംബമാകുന്നതുമായ നമ്മുടെ ഉള്ളിലേക്കു തന്നെ തിരിയാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആശയമാണ് വിശുദ്ധ നിർദ്ദേശിക്കുന്നത്. മതത്തിന്റെയും മനസാക്ഷിയുടെയും സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ടതിനുള്ള ഒരു കാരണം കൂടിയാണ് ഈയൊരു മാനം. തീ ഊതിക്കത്തിച്ച് ജനസമ്മതി നേടുന്നതിനുള്ള പ്രലോഭനം വളരുന്നത് നാം കാണുന്നുണ്ട്. മനുഷ്യാന്തസ് പലയിടങ്ങളിലും ഹനിക്കപ്പെടുന്നു. ഇവിടെ സംസ്കാരത്തിന്റെയും ആധ്യാത്മികതയുടെയും സ്വതന്ത്രവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസത്തിന്റെയും ആവശ്യം നമുക്കു കാണാം. അന്ധകാരത്തിന്റെ ഈ രാത്രികളിലും സത്യത്തോടുള്ള സ്നേഹത്താൽ മനസാക്ഷിയിൽ നീതിയും സമാധാനവും ഒന്നുചേരുന്ന ഇടം തേടുന്ന മനുഷ്യരെ നമുക്കു കാണാം. അവരുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് സ്വതന്ത്രരായിരിക്കാൻ നാം പഠിക്കേണ്ടത്. ഒരുപാട് രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും സുവിശേഷ സാക്ഷ്യത്തിന്റെ പിൻബലത്തോടെ കത്തോലിക്കാ സഭ മനുഷ്യഹൃദയത്തിന്റെ ദാഹം തീർക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ടെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, എന്നാൽ ഇത് അടിച്ചേൽപ്പിക്കലിന്റെ ശൈലിയിലല്ലെന്നും അനുരഞ്ജനവും സമാധാനവും തേടുന്ന മനുഷ്യർക്ക് ശുശ്രൂഷ ചെയ്യാൻ സഭ എപ്പോഴും തയ്യാറാണെന്നും പ്രസ്താവിച്ചു. സമൂഹത്തിലും ചരിത്രത്തിലുമുള്ള ഭിന്നതയുടെയും ധ്രുവീകരണത്തിന്റെയും ചിന്തകൾ വെടിഞ്ഞ് സത്യത്തെ സ്നേഹിക്കാനും സങ്കീർണതകളെ വിലമതിക്കാനും അതിനെ ഒരു അനുഗ്രഹമായി സ്വീകരിക്കാനും പഠിക്കേണ്ടതുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ഇത് യൂറോപ്പ് എന്ന പഴയ ഭൂഖണ്ഡത്തിന്, പ്രത്യേകിച്ച് സ്പെയിനിനുള്ള സവിശേഷ വിളിയാണെന്ന് പരിശുദ്ധ പിതാവ് കൂട്ടിച്ചേർത്തു. നമ്മുടെ അടിസ്ഥാന തിരഞ്ഞെടുപ്പുകളെപ്പോലും സ്വാധീനിക്കുന്ന സാങ്കേതികവിദ്യകൾ വിവേകപൂർവം ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചും പാപ്പ ഓർമ്മിപ്പിച്ചു. വിവിധ നേതൃത്വങ്ങൾ വിദ്യാഭ്യാസ സാമൂഹിക രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ മൂല്യം ഉയർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ പാപ്പ, ആയുധങ്ങളിലും മതിലുകളിലും നിന്നല്ല മറ്റുള്ളവർക്കൊത്ത് നടക്കാനും വളരാനും പഠിക്കുന്നതിൽ നിന്നാണ് സുരക്ഷിതത്വം ഉണ്ടാകുന്നതെന്ന് ഓർമ്മിപ്പിച്ചു. സ്പെയിനിലെ ഇസ്ലാമിക സാന്നിധ്യം പ്രത്യേകമായി പരാമർശിച്ച പാപ്പ, ഇവിടുത്തെ രാഷ്ട്രീയ സാംസ്കാരിക മത യാഥാർത്ഥ്യങ്ങൾ ഏറ്റുമുട്ടലുകളുടെ മാത്രമല്ല ക്രൈസ്തവരും ഇസ്ലാം മതവിശ്വാസികളും യഹൂദരും സത്യത്തെക്കുറിച്ചുള്ള സംവാദങ്ങളുടെയും കണ്ടുമുട്ടലുകളുടെയും ഇടം തേടിയതിന്റെ കൂടി ചരിത്രമാണ് നമുക്കു മുന്നിലുള്ളതെന്നും ഇത് യൂറോപ്പിലെ ഒരുപാട് നഗരങ്ങളുടെ കാര്യത്തിലും സത്യമാണെന്നും ഓർമ്മിപ്പിച്ചു. ഒഴിവാക്കാനാകാത്ത ഏറ്റുമുട്ടലുകളെ പുതിയൊരു തുടക്കത്തിന്റെ ഇടമാക്കി മാറ്റുന്നതാണ് നാം കാണുന്നത്. പരീക്ഷണങ്ങളിലും പരാജയങ്ങളിലും പുനഭിചിന്തനം സാധ്യമാണെന്നാണ് ഈ മണ്ണിന്റെ മറ്റൊരു മകൻ ലയോളയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് നമ്മെ പഠിപ്പിച്ചതെന്നു പറഞ്ഞ പാപ്പ, ആയുധങ്ങൾക്കു പകരം സമാധാനവും ശക്തർക്കു പകരം വിശുദ്ധരെയും തിരഞ്ഞെടുക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്ന് ഓർമ്മിപ്പിച്ചു. പരിഹസിക്കുകയും എതിർചേരിയിലാക്കുകയും ചെയ്യുന്ന വാക്കുകൾ ഒഴിവാക്കാനും അനാവശ്യ ഭയങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കാനും മനുഷ്യാന്തസ്സു മാനിക്കാനും സമ്പത്ത് ഏവർക്കുമായി വിതരണം ചെയ്യാനും പാവപ്പെട്ടവരോടും പ്രകൃതിയോടും ചേർന്നു നിൽക്കാനും നീതിയിലേക്കും സമാധാനത്തിലേക്കും ലക്ഷ്യം വയ്ക്കുന്ന പ്രവർത്തനങ്ങളിലേർപ്പെടാനും വേണ്ടിയുള്ള നയങ്ങൾ സ്വീകരിക്കാനും മഞ്ഞിഫിക്ക ഉമാനിത്താസ് എന്ന തന്റെ ചാക്രിക ലേഖനം പരാമർശിച്ചുകൊണ്ട് പാപ്പ ക്ഷണിച്ചു. ജനതകൾക്കിടയിൽ സമാധാനത്തിനും ഐക്യദാർഢ്യത്തിനും സഹായിക്കുന്ന വിധത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നതിലും മറ്റു രാഷ്ട്രങ്ങളുമായുള്ള ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിലും സ്പെയിനിന്റെ അധികാരികളെ അഭിനന്ദിച്ച പാപ്പ സംവാദങ്ങളും സാമൂഹിക സൌഹൃദവും വളർത്താനും പാവപ്പെട്ടവർക്കും യുവജനങ്ങൾക്കും ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കണക്കിലെടുക്കാനും സ്വയംഭരണത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള ആവശ്യത്തെ സമരസപ്പെടുത്താനും യൂറോപ്പിന്റെ ഐക്യത്തെ മറ്റ് ശക്തികൾക്കെതിരായുള്ള യാഥാർത്ഥ്യം എന്നതിനു പകരം മാനവ കുടുംബത്തിനു മുഴുവനും വേണ്ടിയുള്ള ഒരു അനുഗ്രഹമാക്കി മാറ്റാനും ആഹ്വാനം ചെയ്തു.
0: കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാപ്പ അപ്പസ്തോലിക നൂൻഷോയുടെ ഭവനത്തിലേക്ക് മടങ്ങുകയും ഉച്ചഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയും ചെയ്തു.

ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേക്ഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ലിയോ പതിനാലാമൻ പാപ്പായുടെ നാലാമത് അപ്പസ്തോലിക യാത്രയുടെ വേദിയായ സ്പെയിൻ സന്ദർശനത്തിന്റെ ആദ്യ ദിനത്തിലെ പ്രഥമ പരിപാടികളുടെ സംക്ഷിപ്ത വിവരണവും സന്ദേശവും കേൾക്കാം. ലിയോ പതിനാലാമൻ പാപ്പായുടെ നാലാമത് അപ്പസ്തോലിക യാത്രയ്ക്ക് വേദിയാകുന്നത് യൂറോപ്യൻ രാജ്യമായ സ്പെയിനാണ്. ജൂൺ മാസം 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പാപ്പായുടെ ഈ യാത്രയിൽ 3 സ്ഥലങ്ങളാണ് പ്രധാനമായും സംഗമങ്ങൾക്കും ആരാധനക്രമ ആഘോഷങ്ങൾക്കും സന്ദർശനങ്ങൾക്കും വേദിയാകുന്നത്. മാഡ്രിഡ്, ബാഴ്സലോണ, കാനറി ദ്വീപുകൾ എന്നിവയാണവ. കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു രാജ്യം എന്ന നിലയിൽ സ്പെയിനിലേക്കുള്ള പാപ്പായുടെ യാത്ര ഏറെ പ്രധാനപ്പെട്ടതാണ്. കത്തോലിക്ക വിശ്വാസത്തിന്റെ സംരക്ഷണത്തിലും വ്യാപനത്തിലും സ്പെയിൻ നിർണായക പങ്കുവഹിച്ചു എന്നത് നിസ്സംശയം ആർക്കും പറയാവുന്നതാണ്. സ്പെയിനിൽ നിന്നുള്ള മിഷനറിമാർ യൂറോപ്പിന് പുറത്തുള്ള അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലേക്ക് യാത്ര ചെയ്ത് ക്രൈസ്തവ സന്ദേശം പ്രചരിപ്പിച്ചു. പ്രത്യേകിച്ച് ഇഗ്നേഷ്യസ് ഓഫ് ലയോള സ്ഥാപിച്ച ഈശോ സഭ ലോകമെമ്പാടുമുള്ള വിദ്യാഭ്യാസ മിഷൻ പ്രവർത്തനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി. അതുപോലെ ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യ ആത്മീയ നവീകരണത്തിനും ധ്യാനപരമായ ജീവിതരീതിയുടെ പ്രചാരണത്തിനും നേതൃത്വം കൊടുത്തു. സ്പെയിനിലെ മഹത്തായ കത്തീഡ്രലുകളും ദേവാലയങ്ങളും രാജ്യത്തിന്റെ ആഴത്തിലുള്ള മതവിശ്വാസത്തിന്റെയും കലാപാരമ്പര്യത്തിന്റെയും തെളിവുകളാണ്. വിശുദ്ധ യാക്കോബുസ്ലിഹായുടെ പേരിലുള്ള സന്തിയാഗോ ദെ കൊമ്പോസ്തെല്ല കത്തീഡ്രൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ചരിത്രത്തിന്റെ ഈ കത്തോലിക്ക വിശ്വാസത്തെ ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുക എന്നതാണ് പാപ്പായുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യം. ലിയോ പതിനാലാമൻ പാപ്പായുടെ സ്പെയിനിലേക്കുള്ള സന്ദർശനം ഇതിനു മുൻപ് വിശുദ്ധ ജോൺ പോൾ 2-ാം പാപ്പായുടെയും ബെനഡിക്ട് 16-ാം പാപ്പായുടെയും സന്ദർശനം ആത്മീയമായി സൃഷ്ടിച്ച ഫലങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ കർത്താവിന്റെ സന്ദേശം കൂടുതൽ ശക്തമായി പ്രഘോഷിക്കുവാൻ വേണ്ടിയുമാണ്. 1982, 1984, 1989, 1993, 2003 എന്നിങ്ങനെ 5 തവണയാണ് വിശുദ്ധ ജോൺ പോൾ 2-ാം പാപ്പ സ്പെയിൻ സന്ദർശിച്ചിട്ടുള്ളത്. 2006, 2010, 2011 വർഷങ്ങളിലാണ് ബെനഡിക്ട് 16-ാം പാപ്പ സ്പെയിൻ സന്ദർശനം നടത്തിയിട്ടുള്ളത്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഈ 2 പരിശുദ്ധ പിതാക്കന്മാർക്ക് ശേഷം സ്പെയിനിന്റെ മണ്ണിലേക്ക് ലിയോ 14-ാം പാപ്പ കടന്നു ചെല്ലുമ്പോൾ കഴിഞ്ഞ മെയ് മാസം 26-ാം തീയതി സ്പെയിൻ സർക്കാർ പാപ്പായുടെ ഈ സന്ദർശനം ഒരു വ്യത്യസ്തവും പൊതുഹിതപരമായ പ്രത്യേക താൽപ്പര്യമുള്ള സംഭവമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു രാജകീയ ഡിക്രി നിയമം പുറത്തിറക്കിയത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ലിയോ 14-ാം പാപ്പായുടെ സ്പെയിൻ സന്ദർശനത്തിന്റെ ആത്മാവിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം യാത്രയുടെ ഔദ്യോഗിക ചിഹ്നവും ആപ്തവാക്യവുമാണ്. തുറന്ന വൃത്തമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ലോഗോയിൽ മനുഷ്യരൂപങ്ങൾ ഒന്നിച്ചു ചേർന്ന് കൂട്ടായ്മയുടെ ഒരു ചിത്രം രൂപീകരിച്ചിരിക്കുന്നു. ഇത് കണ്ടുമുട്ടലുകളുടെയും പരസ്പരമുള്ള പിന്തുണയെയും പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഇത് വെറുതെയുള്ള ഒരു കൂടിച്ചേരലല്ല, മറിച്ച് ഒരു പൊതു ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് നടക്കുന്നതിനെ എടുത്തു കാണിക്കുന്നു. മധ്യഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ചിത്രം ഐക്യത്തിന്റെയും പ്രത്യാശയുടെയും അടയാളമായ ദൈവത്തിലേക്ക് നമ്മുടെ ദൃഷ്ടിയെ നയിക്കുന്നതും ക്ഷണിക്കുന്നതുമായ ഒരു മാതൃസാന്നിധ്യത്തെ എടുത്തു കാണിക്കുന്നു. ഈ ചിഹ്നത്തിന് അർത്ഥം നൽകുന്നതാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:35 കണ്ണുകൾ ഉയർത്തി നോക്കുവിൻ എന്ന മുദ്രാവാക്യം. ദൈവസാന്നിധ്യം വീണ്ടും കണ്ടെത്തുവാനും മറ്റുള്ളവർക്കായി സ്വയം തുറക്കുവാനും ദൈനംദിന ആകുലതകൾക്കുമപ്പുറം നമ്മുടെ ദൃഷ്ടികൾ ഉയർത്താനുമുള്ള ക്ഷണമാണ് ഈ ഭജനം നമുക്ക് നൽകുന്നത്. ഈയൊരു സന്ദേശം പിതൃവാത്സല്യത്തോടെ സ്പെയിനിലെ ജനതയ്ക്ക് നൽകുന്നതിനുവേണ്ടിയാണ് പരിശുദ്ധ പിതാവ് ഈ സന്ദർശനം നടത്തുന്നതും. 6 രാവിലെ വത്തിക്കാനിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും കാർ മാർഗം ഫ്യുമിച്ചിനോ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന പാപ്പ അവിടെ നിന്ന് പ്രാദേശിക സമയം 8:12 യാത്രയാരംഭിച്ച് 1490 കിലോമീറ്ററുകൾ ഏതാണ്ട് 2 മണിക്കൂറുകൾ കൊണ്ട് താണ്ടി സ്പെയിനിന്റെ തലസ്ഥാനമായ മാദ്രിദിൽ എത്തിച്ചേർന്നു. വിമാനത്തിൽ വച്ച് മാധ്യമപ്രവർത്തകരെയും തന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും പാപ്പ അഭിവാദ്യം ചെയ്തു. ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങൾക്ക് മുകളിലൂടെയാണ് പാപ്പ സഞ്ചരിച്ച ഇറ്റലിയുടെ ഇറ്റ എയർവേസ് യാത്ര ചെയ്തത്. യാത്രയിൽ താൻ ഓരോ രാജ്യങ്ങൾക്ക് മുകളിലൂടെയും യാത്ര ചെയ്യുമ്പോൾ ആ രാജ്യത്തിലെ തലവന്മാർക്ക് ടെലിഗ്രാം സന്ദേശങ്ങൾ അറിയിക്കുവാനും പാപ്പ മറന്നില്ല. അഡോൾഫോ സുവാരസ് മാഡ്രിഡ് ബരാഹാസ് എന്ന സ്പെയിനിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രാദേശിക സമയം 10:12 എത്തിച്ചേർന്ന പാപ്പായെ അപ്പസ്തോലിക ന്യൂൻഷ്യോയും രാജ്യത്തെ പ്രോട്ടോക്കോൾ മേധാവിയും വിമാനത്തിൽ കയറി അഭിവാദ്യം ചെയ്തു. തുടർന്ന് വിമാനത്തിൽ നിന്നും ഇറങ്ങിയ പാപ്പായെ സ്പെയിൻ രാജാവ് ഫിലിപ്പ് 6 രാജ്ഞി ലെത്തീസിയയും ചേർന്ന് സ്വീകരിച്ചു. പാരമ്പര്യ വേഷം ധരിച്ച 2 കുട്ടികൾ പാപ്പായ്ക്ക് പൂക്കൾ സമ്മാനിച്ചു. തുടർന്ന് പാപ്പായ്ക്ക് സൈനിക ബഹുമതി നൽകപ്പെട്ടു. മാഡ്രിഡ് സ്പെയിനിന്റെ തലസ്ഥാനവും ഏറ്റവും ജനസാന്ദ്രവുമായ നഗരവുമാണ്. കൂടാതെ അതേ പേരിലുള്ള സ്വയംഭരണ പ്രദേശത്തിന്റെ ഭരണകേന്ദ്രവുമാണ്. ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ നിലനിൽക്കുന്നുവെങ്കിലും നഗരത്തിലെ നിരവധി ചരിത്ര പ്രാധാന്യമുള്ള തെരുവുകളും പഴയ പ്രദേശങ്ങളും അവയുടെ പരമ്പരാഗത രൂപം നിലനിർത്തുന്നു. നഗരത്തിന്റെ ചരിത്രം 865 ആരംഭിക്കുന്നു. അന്ന് എമീർ മുഹമ്മദ് മൻസാനാറസ് നദീതീരത്ത് മൈറിറ്റ് എന്ന പേരിൽ ഒരു കോട്ട നിർമ്മിച്ചു. ഈ പ്രദേശം പിന്നീട് ക്രൈസ്തവ ഭരണത്തിലേക്ക് മാറി കസ്തലീയ രാജവംശത്തിൽ ഉൾപ്പെടുത്തി. സ്പെയിനിന്റെ തലസ്ഥാനമായ മാഡ്രിഡിനെ പ്രഖ്യാപിച്ചത് ഫിലിപ്പ് 2. ഇത് നഗരത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. 19 നെപ്പോളിയോണിയൻ അധിനിവേശവും ആഭ്യന്തര കലാപങ്ങളും നഗരത്തെ ബാധിച്ചു. 20 നടന്ന സ്പാനിഷ് സിവിൽ വാർ മാഡ്രിഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുഷ്കരമായ ഘട്ടമായി മാറി. ഫ്രാങ്കോ ഭരണകാലത്തിനുശേഷം ജനാധിപത്യത്തിലേക്കുള്ള മാറ്റം നഗരത്തെ സാംസ്കാരികവും സാമ്പത്തികവുമായ പുതുയുഗത്തിലേക്ക് നയിച്ചു. ഇന്ന് ഫിലിപ്പ് 6 സ്പെയിനിന്റെ രാജാവ്. വിമാനത്താവളത്തിൽ നിന്നും വാഹനത്തിൽ മാഡ്രിഡിലെ രാജകൊട്ടാരത്തിലേക്ക് പാപ്പ യാത്രയായി. മാഡ്രിഡ് നഗരത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്പെയിനിലെ ഏറ്റവും വലിയ കൊട്ടാരവും രാജ്യത്തിന്റെ പ്രധാന ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നുമാണിത്. ഇറ്റാലിയൻ ശില്പകലയുടെ സ്വാധീനമുള്ള അതിമനോഹരമായ വാസ്തുവിദ്യയാണ് ഇതിന്റെ പ്രത്യേകത. ഇന്ന് സ്പാനിഷ് രാജകുടുംബം ഇവിടെ താമസിക്കുന്നില്ല എങ്കിലും ഔദ്യോഗിക ചടങ്ങുകൾക്കായി കൊട്ടാരം ഉപയോഗിക്കുന്നു. കൊട്ടാരത്തിലെത്തിച്ചേർന്ന പാപ്പായെ രാജാവ് ഫിലിപ്പ് 6 രാജ്ഞി ലെത്തീസിയയും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് സൈനിക ബഹുമതിയും നൽകപ്പെട്ടു. പാപ്പായെ ഔദ്യോഗികമായി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ആചാര വെടിമുഴക്കുകയും ദേശീയ ഗാനം ആലപിച്ചുകൊണ്ട് പതാക വണക്കം നടത്തുകയും ചെയ്തു. തുടർന്ന് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള പ്രതിനിധികൾ പരസ്പരം പരിചയപ്പെടുത്തി. തുടർന്ന് പാപ്പായും രാജാവും ഉപചാര സന്ദർശനത്തിനായി ഹാളിൽ പ്രവേശിക്കുകയും സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുകയും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയും ഒരുമിച്ച് ഫോട്ടോയെടുക്കുകയും ചെയ്തു. യൂറോപ്യൻ യൂണിയനിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും സ്പെയിനിൻ്റെ പ്രതിനിധിയായി വർത്തിക്കുന്ന ഫിലിപ്പ് ആറാമൻ രാജാവ് രാഷ്ട്രത്തിൻ്റെ ഔപചാരിക തലവനായി പ്രവർത്തിക്കുന്നു. സൈന്യത്തിൻ്റെ പരമാധികാര പ്രതിനിധിയായും ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകമായും നിലകൊള്ളുന്ന ഫിലിപ്പ് ആറാമൻ്റെ കാലത്താണ് ഭരണ സുതാര്യതയും ആധുനികീകരണവും കൂടുതൽ ശക്തിപ്പെട്ടതെന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ്. മാർച്ച് 20 വത്തിക്കാൻ അപ്പസ്തോലിക കൊട്ടാരത്തിൽ പാപ്പ അദ്ദേഹത്തെ ഭാര്യയോടൊപ്പം സ്വീകരിച്ചു. തദവസരത്തിൽ റോമിലെ മേരി മേജർ ബസലിക്കയുടെ പ്രോട്ടോ കാനൻ പദവി ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. കത്തോലിക്ക മതവിശ്വാസം പുലർത്തുന്ന സ്പെയിനിന്റെ രാജാവിന് 1953 ഓഗസ്റ്റ് 5 12 പിയോസ് പാപ്പ നൽകിയ ബൂള വഴി ലഭിച്ച പ്രത്യേക അധികാരമാണ് മേരി മേജർ ബസലിക്കയുടെ പ്രോട്ടോ കാനൻ പദവി. തുടർന്ന് രാജ്യത്തെ ഔദ്യോഗിക നേതൃത്വവും പൊതുസമൂഹവും വ്യവസായികളും സ്പെയിനിലേക്കുള്ള നയതന്ത്രജ്ഞരും ഉൾക്കൊള്ളുന്ന സമൂഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പാപ്പ സലോൺ ദെ കൊലുംനാസിലേക്ക് കടന്നുചെന്നു. പാപ്പയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്തുകൊണ്ടും പാപ്പയുടെ സന്ദർശനത്തിൽ സ്പെയിൻ ജനതയുടെ സന്തോഷവും എടുത്തു പറഞ്ഞുകൊണ്ട് രാജാവ് ഫിലിപ്പ് ആറാമൻ സംസാരിച്ചു. തുടർന്ന് പാപ്പ തന്റെ പ്രഥമ സന്ദേശം നൽകി.
3: ദൈവത്തിനും തനിക്കു നൽകിയ ക്ഷണത്തിന് സ്പെയിനിലെ അധികാര നേതൃത്വത്തിനും നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ തന്റെ 4 വിദേശ അപ്പസ്തോലിക യാത്രയിൽ സ്പെയിനിന്റെ രാഷ്ട്രീയ സാമൂഹിക നേതൃത്വങ്ങളും രാജ്യത്തേക്കുള്ള നയതന്ത്ര പ്രതിനിധികളുമുള്ള സദസ്സിൽ രാജ്യത്തെ പ്രഥമ പ്രഭാഷണം ആരംഭിച്ചത്. സ്പെയിനിന്റെ നാനാത്വമെന്ന സവിശേഷതയെ പ്രത്യേകം പരാമർശിച്ച പാപ്പ 2000 വർഷങ്ങൾക്ക് മുൻപ് യാക്കോബ് ശ്ലീഹായിലൂടെ സുവിശേഷ സന്ദേശം സ്വീകരിച്ച ഈ രാജ്യത്തെ പ്രാദേശിക സഭയും പന്തക്കുസ്താ ദിനത്തിൽ ആരംഭിച്ച അപ്പസ്തോലിക നിയോഗവും തമ്മിലുള്ള ബന്ധം വ്യക്തമാണെന്ന് അനുസ്മരിച്ചു. ക്രൈസ്തവ വിശ്വാസം ഇവിടുത്തെ ജനത്തിന്റെ വ്യക്തിത്വവും പ്രദേശത്തിന്റെ സംസ്കാരവും രൂപീകരിക്കുന്നതിൽ വഹിച്ച പങ്കിനെക്കുറിച്ച് പറഞ്ഞ പാപ്പ ജീവിതത്തെ സ്നേഹിക്കുകയും അത് പ്രകടമാക്കുകയും ചെയ്യുന്ന ഒരു ജനമാണിതെന്നും യേശുക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയുടെ സ്വാധീനം വ്യക്തമാക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെയുള്ളതെന്നും പ്രസ്താവിച്ചു. നിങ്ങളുടെ വിശ്വാസത്തെയും സുവിശേഷ

എന്നതെന്ന് ഉദ്ബോധിപ്പിച്ചു. ആശയവും യാഥാർത്ഥ്യവും തമ്മിലുണ്ടാകേണ്ട സംവാദം വളർത്തേണ്ടതിന് ഉദ്ബോധിപ്പിച്ചു. ആശയവും യാഥാർത്ഥ്യവും തമ്മിലുണ്ടാകേണ്ട സംവാദം വളർത്തേണ്ടതിന്റെ പ്രാധാന്യം ആശയവും യാഥാർത്ഥ്യവും തമ്മിലുണ്ടാകേണ്ട സംവാദം വളർത്തേണ്ടതിന്റെ പ്രാധാന്യം ആശയവും യാഥാർത്ഥ്യവും തമ്മിലുണ്ടാകേണ്ട സംവാദം വളർത്തേണ്ടതിന്റെ പ്രാധാന്യം യാഥാർത്ഥ്യവും തമ്മിലുണ്ടാകേണ്ട സംവാദം വളർത്തേണ്ടതിന്റെ പ്രാധാന്യം ഇവഞ്ചേലി ഗൗതിയും തമ്മിലുണ്ടാകേണ്ട സംവാദം വളർത്തേണ്ടതിന്റെ പ്രാധാന്യം ഇവഞ്ചേലി ഗൗതിയും എന്ന ഫ്രാൻസിസ് പാപ്പ വളർത്തേണ്ടതിന്റെ പ്രാധാന്യം ഇവൻ ഗൗതിയും എന്ന ഫ്രാൻസിസ് പാപ്പയുടെ അപ്രാധാന്യം ഇവഞ്ചേലി ഗൗതിയും എന്ന ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനത്തെ അധിക ഇവഞ്ചേലി ഗൗ എന്ന ഫ്രാൻസ് പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധത്തെ അധിക ഗൗതിയും എന്ന ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനത്തെ അധികരിച്ച് എടുത്തുകാട്ടിയ പയുടെ അപ്പസ്തോലിക പ്രബോധനത്തെ അധികരിച്ച് കാട്ടിയ പാപ്പ യാഥാർത്ഥ അപ്പസ്തോലിക പ്രബോധനത്തെ അധികരിച്ച് എടുത്തുകാട്ടിയ പാപ്പ യാഥാർത്ഥ്യം ആശയത്തെ ബോധനത്തെ അധികരിച്ച് എടുത്തുകാട്ടിയ പാപ്പ യാഥാർത്ഥ്യം ആശയത്തെക്കാൾ ഉന്നതമാണ് അധികരിച്ച് കാട്ടിയ പാപ്പ യാഥാർത്ഥ്യത്തെക്കാൾ ഉന്നതമാണെന്ന് ഓർമ്മ എടുത്തുകാട്ടിയ പാപ്പ യാഥാർത്ഥ്യം ആശയത്തെക്കാൾ ഉന്നതമാണെന്ന് ഓർമ്മിപ്പിച്ചു. പാപ്പ യാഥാർത്ഥ്യം ആശയത്തെക്കാൾ ഉന്നതമാണെന്ന് ഓർമ്മിപ്പിച്ചു. സ്പെയിനിലെ സജീവിപ്പിച്ചു. സ്പെയിനിലെ സഭാജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞ അഞ്ചു നൂറ്റാണ്ടുകളായി അതിനെ വളർത്തുന്ന കുരിവിധത്തിന്റെ ഭാഗി കഴിഞ്ഞ അഞ്ചു നൂറ്റാണ്ടുകളായി അതിനെ വളർത്തുന്ന കുരിശിന് വിശുദ്ധ യോഹൻ ആവിലയിലെ ത്രേസ്യയിലെ പരിശുദ്ധ പിതാവ് പ്രത്യേകം പരാമർശിച്ചു. ആവിന്റെ കണ്ണു തുറപ്പിക്കുന്ന ജീവിതത്തിലെ അന്ധകാര നിമിഷങ്ങളെ വിളിച്ച കുരിശിന്റെ യോഹന്നാനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇക്കാലത്തും ഇതിൽ പ്രകാശം കണ്ടു സഹായിക്കുന്നതും അവസാനമെന്നയിടത്ത് തുടക്കം സാധ്യമാക്കുന്നതുമായ സ്ഥിരുഷന്മാരുടെ ഉണ്ടെന്ന് പാ ഓർമ്മിപ്പിച്ചു. സംഘർഷം അസമത്വവും നിറഞ്ഞ സമഗ്നലോകം പക്ഷേ സമാധാനത്തിലേക്കും മനുഷ്യാന് സ്നേഹ സംസ്കാരവും നിലനിൽക്കുന്ന ഒരു പുതിയ യാഥാർത്ഥ്യത്തിലേക്കുമാണ് നമ്മെ ക്ഷണിക്കുന്ന പരിശുദ്ധ പിതാവ് പറഞ്ഞു. ത്രേസ്യയായ ആഭ്യഹർമ്യം എന്ന ആശയമാണ് മുന്നിൽ വയ്ക്കുന്നത്. നമ്മിലേക്ക് തന്നെ നോക്കാനും ഭിന്നതകളും ഇല്ലാതെ ഏവർക്കും ഇടം ലഭിക്കുന്ന ലോകം കുടുമാകുന്നതുമായ നമ്മുടെ ഉള്ളിലേക്കു തരിയാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആശയാണ് വിശുദ്ധ നശിക്കുന്നത്. മതത്തിന്റെയും മതയുടെയും സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനുള്ള ഒരു കണം കൂടിയാണ് തീരുമാനം. ഊതിക്കത്തിച്ച ജനസമ്മതി നേടുന്നതിനുള്ള പ്രലോഭം വളരുന്നത് നാം കാണുന്നുണ്ട്. മനുഷ്യാന്തസ് പലയിടങ്ങളിലും ഹനിക്കപ്പെടുന്നു. സംസ്കാര ആധ്യാത്മികതയുടെയും സ്വതവും ഗുണമേയുള്ളതുമായ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം നമുക്ക് കാണാം. അന്ധകാരത്തിന്റെ ഈ യാത്രകളിലും സത്യത്തോടുള്ള സ്നേഹ മനസാക്ഷി നീതിയും ദാനവും ഉയരുന്ന ഇടം തന്ന മനുഷ്യരെ നമുക്ക് കാണാം. അവരുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് സ്വതന്ത്രരായിരിക്കാൻ നിൽക്കേണ്ടത്. നമ്മുടെ രക്തസഭയും വിശുദ്ധരും സുവിശേഷ സത്യത്തിന്റെ പിൻബല കത്തോലിക്കാ സഭ മനുഷ്യഹൃദയത്തിന്റെ ദാഹം തീർക്കാൻ തയ്യാറാക്കുന്നുണ്ടെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ എന്നാൽ ഇത് അടിച്ചേൽപ്പിക്കൽ ശൈലിയിലല്ലെന്നും രഞ്ജനവും സമാനവും തേടുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ സഭ ഇപ്പോഴും തയ്യാറാണെന്നും പ്രസ്താവിച്ചു. സമൂഹത്തിലും ഇത്തരത്തിലുമുള്ള ഉന്നതയുടെയും ധീരണത്തിന്റെയും ചിപിടിഞ്ഞ് സത്യത്തെ സ്നേഹിക്കാനും സങ്കീർണതകൾ വിലമതിക്കാൻ അതിനെ ഒരു അനുഹമായി സ്വീകരിക്കാനും പഠിക്കേണ്ടതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ഇത് യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിന് പ്രത്യേകിച്ച് സ്പെയിനുള്ള സവിശേഷതയാണെന്ന് പരിശുദ്ധപിതാവ് കൂട്ടിച്ചു. നമ്മുടെ അടിസ്ഥാന തിരഞ്ഞുകളെപ്പോലും സ്വാധീനിക്കുന്ന സാങ്കേതിക വിദ്യകൾ വിവേകപൂർവ്വം ഉപയോഗിക്കുന്നതിന്റെ ആവശ്യത്തെക്കുറിച്ചും പാപ്പ ഓർമ്മിപ്പിച്ചു. വിവിധ നേതൃത്വങ്ങൾ വിദ്യാഭ്യാസ സാമൂഹിക രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ മൂല്യം ഉയർത്തേണ്ടതിന്റെ പ്രാധാന്യം പറഞ്ഞ പാപ്പ ആയുധങ്ങളിലും മതിലുകളിലും നിന്നല്ല മറ്റുള്ളവർക്കു താനും വളരെ പഠിക്കുന്നതിൽ നിന്നാണ് സുരക്ഷിതമുണ്ടാകുന്നതെന്ന് അറിയിച്ചു. ചീനിലെ ഇസ്ലാം സാന്നിധ്യം വ്യക്തമായി പരാമർശിച്ച പാപ്പ ഇവിടുത്തെ രാഷ്ട്രീയ സാംസ്കാരിക യാഥാർത്ഥ്യങ്ങൾ ഏറ്റുമുട്ടലുകളുടെ മാത്രമല്ല ക്രിസ്തവരും മതവിശ്വാസികളും യഹൂദരും സത്യത്തെക്കുറിച്ചുള്ള വാദങ്ങളുടെയും കണ്ടുമുട്ടലുകളുടെയും ഇടം തേടിന്റെ കൂടി ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളതെന്നും ഇത് യൂറോപ്പിലെ ഒരുപാട് നഗരങ്ങളുടെ കാര്യത്തിലും സന്നും ഓർമ്മിപ്പിച്ചു. ഒഴിവാകാത്ത ഏറ്റലുകളെ പുതിയൊരു തുടക്കത്തിന്റെ ഇടമാക്കി മാറ്റുന്നതാണ് നാം കാണുന്നത്. വീക്ഷണങ്ങളിലും രാജ്യങ്ങളിലും പുനഭിചിന്തനം സമാണെന്നാണ് ഈനിന്റെ മറ്റൊരു മകൻ ലയോളയിലെ വിശ ഇഗ്നേഷ്യസിനെ പഠിപ്പിച്ചതെന്നു പറഞ്ഞ പാപ്പ യുദ്ധങ്ങൾക്കു പകരം സമാധാനവും ശർക്കു പകരം വിരുദ്ധരെയും തിരഞ്ഞെടുക്കുന്ന അദ്ദേഹം ഇതെന്ന് ഓർമ്മിച്ചു. പരിഹരിക്കുകയും എതിർ രീതിയിലാക്കുകയും ചില വാക്കുകൾ ഒഴിവാക്കാനും ആശയഭയങ്ങൾ

0: പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ, മനുഷ്യാന്ത സ്വാനിക്കാനും, സമ്പത്ത് ഏവർക്കും വിതരണം ചെയ്യാൻ, പാവപ്പെട്ടവരും പ്രകൃതിയോടും ചേർന്നു നിൽക്കാനും, നീതിയിലേക്കും സമാധാനത്തിലേക്കും ലക്ഷ്യം വയ്ക്കുന്ന പ്രവർത്തനങ്ങളിലേർപ്പെടാനുള്ള നയങ്ങൾ ധരിക്കാനും മൈക്ക ഉമാനിത്താസ് ഇന്ന് തന്റെ ചാക്കലേഖനം പരാമർശിച്ചുകൊണ്ട് പാപ്പ ക്ഷണിച്ചു. ജനതകൾക്കിടയിൽ സമാധാനത്തിനും ഐക്യത്തിനും സഹായുന്ന വിധത്തിൽ രാഷ്ട്ര നിയമങ്ങൾ വയ്ക്കുന്നതിലും മറ്റാഷ്ട്രങ്ങളുമായുള്ള ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിലും സിന്റെ അധികാരികളെ അഭിനന്ദിപ്പ. സംവാദങ്ങളും സാമൂഹികവും വളർത്ത പാവപ്പെട്ടവർക്കും യുവജനങ്ങൾ ഭാവിയെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ കീഴെടുക്കാനും ഭരണത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള ആവശ്യത്തെ സമസപ്പെടുത്താനും പിന്റെ ഐക്യം മറ്റു ശക്തിക്കെതിരായുള്ള എന്നതിനും മാനവ കുടുംബം മുഴുവനും വേണ്ടി ഒരു അനുഗ്രഹമാക്കി മാറ്റാനും ആഹ്വാനം ചെയ്തു.
1: കൂടിക്കാഴ്ചയ്ക്ക് പാപ്പ അപ്പസ്തോലിക ഭവനത്തിൽ മടങ്ങുകയും ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയും ചെയ്തു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ സ്പെയിനിലേക്ക് June 6 to 12 തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലികയാത്രയുടെ ഭാഗമായി June 6 ഉച്ച മുതൽ June 7 ഉച്ചവരെ നടത്തിയ കൂടിക്കാഴ്ചകളുടെയും മറ്റ് ചടങ്ങുകളുടെയും തുടർ വിവരണമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പരിശുദ്ധപിതാവ് ലിയോ പതിനാലാമൻ പാപ്പ സ്പെയിനിലേക്ക് June 6 to 12 തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലികയാത്രയുടെ തുടർവിവരണത്തിലൂടെയാണ് നാം മുൻപോട്ടു പോകുന്നത്. തന്റെ 4 വിദേശ അപ്പസ്തോലികയാത്രയുടെ ഭാഗമായി June 6 ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ നിന്ന് പുറപ്പെട്ട് 8:10 റോമിലെ ഫിമിച്ചീനോയിലുള്ള ലിയോണാർഡോ ദാവിഞ്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സ്പെയിനിലേക്കു യാത്രയായ പാപ്പ 2 യാത്ര ചെയ്ത് തലസ്ഥാന നഗരിയായ മാഡ്രിഡിലുള്ള അഡോൾഫോ സുവാരെസ് മാഡ്രിഡ് ബറഹാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. തന്നെ കാത്തുനിന്നിരുന്ന സ്പെയിൻ രാജാവ് ഫിലിപ്പ് 6 രാജ്ഞി ലെത്തീസിയയുടെയും സ്വീകരണമേറ്റുവാങ്ങിയ പാപ്പ തുടർന്ന് രാജകൊട്ടാരത്തിലേക്ക് പോവുകയും ഔദ്യോഗിക സ്വീകരണ ചടങ്ങുകൾക്കുശേഷം സ്പെയിനിലെ തന്റെ ആദ്യ ഔദ്യോഗിക പൊതുചടങ്ങായിരുന്ന രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക നേതൃത്വങ്ങളും രാജ്യത്തേക്കുള്ള നയതന്ത്ര പ്രതിനിധികളുമൊത്തുള്ള കൂടിക്കാഴ്ചയിൽ സംബന്ധിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്തു. 2000 വർഷങ്ങൾക്ക് മുൻപ് യാക്കോബ് ശ്ലീഹയിലൂടെ സുവിശേഷ സന്ദേശം സ്വീകരിച്ച ഈ രാജ്യത്തിന്റെ സുവിശേഷവും ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട വലിയ ചരിത്ര പാരമ്പര്യവും ക്രൈസ്തവരും ഇസ്ലാം മതവിശ്വാസികളും യഹൂദരുമുൾപ്പെടെ വിവിധ മതവിഭാഗങ്ങൾ വസിക്കുന്ന ഇടമെന്ന നിലയിൽ ജനതകൾക്കിടയിൽ സമാധാനവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്പെയിനുള്ള വിളിയെക്കുറിച്ച് രാജ്യത്തെ തന്റെ പ്രഥമ പ്രഭാഷണത്തിൽ പരിശുദ്ധപിതാവ് അനുസ്മരിച്ചിരുന്നു. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ, ആവിലയിലെ വിശുദ്ധ ത്രേസ്യ, ലയോളയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് തുടങ്ങി സ്പെയിനിന്റെ വിശ്വാസചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടായിരുന്നു പരിശുദ്ധപിതാവ് തന്റെ പ്രഭാഷണം നടത്തിയത്. സമ്മേളനത്തിനുശേഷം സ്പെയിനിലെ അപ്പസ്തോലിക നൂൺഷേച്ചറിലെത്തിയ പാപ്പ ഉച്ചഭക്ഷണത്തിനുശേഷം വിശ്രമിച്ചു. June 6 ഉച്ചകഴിഞ്ഞ് പരിശുദ്ധപിതാവിന്റെ ഒരു പ്രധാന ഔദ്യോഗിക പരിപാടി അബലർക്കും ആലംബഹീനർക്കും തന്റെ സാമീപ്യമറിയിക്കുന്നതിന്റെ ഭാഗമായി മാഡ്രിഡ് നഗരത്തിൽ തന്നെയുള്ള സേദിയ 24 എന്ന അഭയകേന്ദ്രത്തിലുള്ള സന്ദർശനമായിരുന്നു. ഇതിനായി അപ്പസ്തോലിക നൂൺഷേച്ചറിൽ നിന്ന് 17 അകലെയുള്ള സേദിയ കേന്ദ്രത്തിലേക്ക് പരിശുദ്ധപിതാവ് വൈകുന്നേരം 5:30 കാറിൽ യാത്രയായി. സ്ഥിരതാമസ സൗകര്യമില്ലാത്ത ആളുകൾക്ക് താൽക്കാലിക സൗകര്യമൊരുക്കുന്ന മാഡ്രിഡ് കാരിത്താസിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണിത്. വർഷം മുഴുവനും ദിവസത്തിന്റെ 24 പ്രവർത്തിക്കുന്ന ഇവിടെ ആവശ്യക്കാരായ ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളും സാമൂഹ്യ പിന്തുണയും പൊതുസമൂഹത്തിലേക്ക് തിരികെ എത്താനുള്ള പരിശീലനങ്ങളും സേവനങ്ങളും നൽകിവരുന്നു. 6 അവിടെയെത്തിയ പാപ്പായെ മാഡ്രിഡ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ഹൊസെ കോബോ കാനോയും സേദിയ 24 കേന്ദ്രം ഡയറക്ടറും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ഈ കേന്ദ്രത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധപിതാവിന് അവിടുത്തെ പ്രവർത്തനങ്ങൾ വിവരിച്ചുകൊടുത്തു. കേന്ദ്രത്തിലെ ഊണുമുറി സന്ദർശിച്ച പാപ്പ അവിടെ സ്വീകരിക്കപ്പെട്ടിരുന്ന ചില ആളുകളെ അഭിവാദ്യം ചെയ്യുകയും വിശിഷ്ട വ്യക്തികൾക്കായി വച്ചിരുന്ന ബുക്കിൽ ഒപ്പിടുകയും ചെയ്തു. തുടർന്ന് നടന്ന പൊതുചടങ്ങിൽ മാഡ്രിഡ് ആർച്ച് ബിഷപ്പ് പരിശുദ്ധപിതാവിനെ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു. മാഡ്രിഡിലെത്തുന്ന ഏവരും മാഡ്രിഡുകാരാണെന്ന് സേദിയ കേന്ദ്രത്തിലുള്ള വിദേശികളായ ആളുകളെക്കൂടി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. കർദിനാളിന്റെ വാക്കുകൾക്കുശേഷം കേന്ദ്രത്തിന്റെ ഡയറക്ടർ പാപ്പായെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. പരിപാടികളുടെ ഭാഗമായി 3 സാക്ഷ്യവും സംഗീതവുമുണ്ടായിരുന്നു. തുടർന്ന് പരിശുദ്ധപിതാവ് ഏവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു.
3: Entonces, como estamos todos aquí en familia, pues, eminencia, excelencias.
4: മാദ്രിദിലെ ജനതയ്ക്കൊപ്പം അവരിൽ ഒരാളായി ആയിരിക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന വാക്കുകളോടെയാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. സ്നേഹത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു മഹത്തായ അതിശയകരമായ ഒരു കുടുംബത്തിന്റെ ഭാഗമാണ് ഈ ഭവനത്തിലുള്ള എല്ലാവരുമെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ഇവിടെ ഓരോരുത്തരുടെയും സന്തോഷവും ദുഃഖവും എല്ലാവരുടെയും സന്തോഷവും ദുഃഖവുമാണ്. പരസ്പരം പരിചരിക്കുമ്പോൾ സാഹചര്യങ്ങളുടെ സങ്കീർണതയെ അവഗണിക്കാതെ അതേസമയം കാരുണ്യത്തിന്റെയും നീതിയുടെയും ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് മനുഷ്യനെയും ലോകത്തെയും കുറിച്ച് ഗൗരവമായി ഉത്കണ്ഠയുള്ള എല്ലാവരുമായും സംവാദത്തിൽ ഏർപ്പെടുവാൻ സാധിക്കുന്നുവെന്ന് ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. എളിയവരോടുള്ള പരിഗണന ഇപ്രകാരം യേശുവിന്റെ വാക്കുകൾക്കനുസരണം ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഈ ഭവനത്തിൽ വസിക്കുന്നവർക്കായി നൽകുന്ന സേവനങ്ങൾക്ക് പാപ്പ പ്രത്യേകം നന്ദിയർപ്പിച്ചു. സാക്ഷ്യങ്ങളിൽ എടുത്തുപറഞ്ഞ ജീവിതാനുഭവങ്ങളെ പാപ്പ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയും മറ്റുള്ളവർക്ക് പിന്തുണ നൽകുവാനുള്ള ആഗ്രഹങ്ങൾ എത്രയോ ആളുകളുടെ ജീവിതത്തെയാണ് മുൻപോട്ട് നയിച്ചതെന്ന് അടിവരയിട്ട് പറയുകയും ചെയ്തു. സ്ത്രീകൾക്ക് അന്തസ്സും അഭിമാനവും സ്വാശ്രയവും പ്രത്യാശയും പകരുന്നതിനായി യത്നിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെയും പാപ്പ അഭിനന്ദിച്ചു. യേശുവിന്റെ ജനനം ചിത്രീകരിക്കുന്ന രംഗങ്ങൾ മാദ്രിദിന്റെ പ്രത്യേകതയാണെങ്കിൽ അവയുടെ സൗന്ദര്യം ഈ ഭവനത്തിൽ വസിക്കുന്നവരിലൂടെയും അവരുടെ അനുഭവങ്ങളിലൂടെയും സന്നദ്ധ പ്രവർത്തകരിലൂടെയുമാണ് വർഷം മുഴുവൻ പ്രസരിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുക എന്നതാണ് തന്റെ യാത്രയുടെ മുദ്രാവാക്യമെന്ന് ചൂണ്ടിക്കാണിച്ച പാപ്പ പാകമാകുമ്പോൾ വിളവെടുപ്പിനായി കാത്തിരിക്കുന്ന വിളകൾ നോക്കുവാനും കാരുണ്യം കാലതാമസം അനുവദിക്കുന്നില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനുള്ള ക്ഷണമാണ് ഈ മുദ്രാവാക്യം നൽകുന്നതെന്നും കൂട്ടിച്ചേർത്തു. അതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം സഹോദരങ്ങൾക്ക് പകർന്നു നൽകുവാൻ ഏവർക്കും കടമയുണ്ടെന്നും പാപ്പ എടുത്തു പറഞ്ഞു. മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് സംവേദനക്ഷമമായ ഒരു ഹൃദയം വളർത്തിയെടുക്കുവാനുള്ള ക്ഷണം കൂടിയാണ് യേശുവിന്റെ വാക്കുകൾ എന്നതും പാപ്പ അടിവരയിട്ടു. ജീവനുള്ള ഹൃദയം ഊഷ്മളവും മിടിക്കുന്നതുമാണെന്നും അത് ജീവൻ നൽകുന്നുവെന്നും പറഞ്ഞ പാപ്പ നിസ്സംഗതയുടെ തണുത്തതും നിശ്ചലവുമായ ഹൃദയത്തിനെതിരെ ജാഗ്രത പുലർത്തുവാനും ഓർമ്മിപ്പിച്ചു. കഷ്ടപ്പെടുന്നവരുടെ കണ്ണുകളിലേക്ക് നോക്കുവാനും സഹോദരങ്ങളുടെ കൂട്ടായ്മയിൽ വസിക്കുവാനുമുള്ള ആഹ്വാനം കൂടിയാണ് യേശുവിന്റെ വാക്കുകൾ നമുക്ക് നൽകുന്നതെന്ന് പാപ്പ പറഞ്ഞു. യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർ പരിമിതികളില്ലാതെ ദാനം ചെയ്യുന്നവരും അപരനെ ശ്രവിക്കുന്നവരും സംഭാഷണങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നവരും സാഹചര്യവും അതിന്റെ കാരണങ്ങളും മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നവരുമാണെന്നും പാപ്പ പറഞ്ഞു. അവസാനമായി പരിശുദ്ധാമ്മയുടെ മാതൃസംരക്ഷണത്തിന് ഏവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു.
2: പ്രഭാഷണശേഷം തുടർന്ന സമ്മേളനത്തിന്റെ അവസാനം പരിശുദ്ധപിതാവ് ഏവർക്കും ആശീർവാദം നൽകുകയും സമാപന ഗാനത്തിനു ശേഷം മാഡ്രിഡ് അതിരൂപതയിലെ സാമൂഹ്യ സേവന അസോസിയേഷനുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആശീർവാദം നൽകാനായി കർത്താവിന്റെ കുരിശുമരണത്തിന്റെ പേരിലുള്ള ദേവാലയത്തിൽ പരിശുദ്ധപിതാവെത്തി. പിന്നീട് വൈകുന്നേരം 6:30 പാപ്പ അപ്പസ്തോലിക നൂൺഷേച്ചറിലേക്ക് തിരികെ മടങ്ങി. വൈകുന്നേരം 7 പരിശുദ്ധപിതാവ് അത്താഴം കഴിച്ചു. ജൂൺ 6 പരിശുദ്ധപിതാവിന്റെ 3-ാമത്തേതും അവസാനത്തേതുമായ ഔദ്യോഗിക പരിപാടി വൈകിട്ട് യുവജനങ്ങൾക്കൊപ്പം നടത്തിയ പ്രാർത്ഥനാ സായാഹ്നമായിരുന്നു. ഇതിനായി വൈകുന്നേരം 9:10 നൂൺഷേച്ചറിൽ നിന്ന് 4.5 km അകലെ മാഡ്രിഡ് നഗരത്തിൽ തന്നെയുള്ള ലീമ ചത്തുരത്തിലേക്ക് പാപ്പ കാറിൽ യാത്രയായി. അമ്പരചുംബികളായ കെട്ടിടങ്ങളും റിയൽ മാഡ്രിഡിന്റെ സ്റ്റേഡിയവുമൊക്കെയുള്ള ഈ വലിയ ചത്തുരത്തിൽ 8:30 എത്തിയ പാപ്പായെ മാഡ്രിഡ് ആർച്ച് ബിഷപ്പ് അനുഗമിച്ചിരുന്നു. പരിശുദ്ധപിതാവിനെ കാണാനും പിതാവിനൊപ്പം പ്രാർത്ഥിക്കാനും ഏതാണ്ട് 600,000 ആളുകളാണ് ചത്തുരത്തിലും പരിസരങ്ങളിലുമായി എത്തിയത്. സ്വാഗതഗാനത്തോടെ ആരംഭിച്ച പ്രാർത്ഥനാ സായാഹ്നത്തിൽ കർദിനാൾ ഹൊസേ കോബോ കാനോ സ്വാഗതമാശംസിച്ചു. ഇന്നത്തെ യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ അദ്ദേഹം തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു. ചടങ്ങിൽ ഗോഡ്സ്പെൽ എന്ന പേരിൽ നടന്ന മനോഹരമായ കലാപരിപാടിയുമുണ്ടായിരുന്നു. യുവജനങ്ങൾ പരിശുദ്ധപിതാവിനോട് ചോദ്യങ്ങൾ ചോദിച്ചു. തുടർന്ന് തന്റെ വിശ്വാസ അജപാലന ജീവിതത്തെ സ്പർശിച്ച വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം, വിയനോവയിലെ തോമസ് തുടങ്ങിയ ജീവിതങ്ങളെ പരാമർശിച്ചുകൊണ്ട് പാപ്പ മറുപടി പ്രസംഗം നടത്തി.
5: Gracias, gracias por estar aquí y gracias por compartir la fe con toda Madrid y con toda España.
4: പരിശുദ്ധ പിതാവ് തന്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ പ്രത്യേകമായും യൗവനത്തിൽ തന്നെ സ്വാധീനിച്ചിട്ടുള്ള വിശുദ്ധരുടെ ജീവിത മാതൃകകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് തന്റെ സന്ദേശം ആരംഭിച്ചത്. പ്രത്യേകമായി സുവർണനാവ് എന്നറിയപ്പെടുന്ന വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തെക്കുറിച്ചാണ് യുവജനങ്ങളോട് വിശദീകരിച്ചത്. ക്രിസ്തുവർഷം 368 ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിനു മുൻപ് അദ്ദേഹം തത്വചിന്ത പഠിക്കുകയായിരുന്നുവെന്നും തുടർന്ന് അദ്ദേഹം തന്റെ ജന്മനഗരമായ അന്ത്യോക്കിയയിൽ നിന്നുള്ള മറ്റു ചെറുപ്പക്കാരോടൊപ്പം തിരുവചനത്തിന്റെ വ്യാഖ്യാനത്തിനായി സമയം ചിലവഴിക്കുകയും പിന്നീട് ഒരു സന്യാസി എന്ന നിലയിലും പുരോഹിതനായും മെത്രാനായും സഭയുടെ സേവനത്തിനായി സ്വയം സമർപ്പിച്ചുവെന്ന വസ്തുത ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പൗരോഹിത്യ ജീവിതത്തിലേക്കോ സന്യാസ ജീവിതത്തിലേക്കോ സഭയിലെ മറ്റ് സേവനങ്ങളിലേക്കോ ഉള്ള ദൈവവിളികളെ യുവജനങ്ങൾ ഒരിക്കലും ഭയപ്പെടരുതെന്ന് ഉദ്ബോധിപ്പിച്ചു. സത്യത്തോടുള്ള സ്നേഹത്തെയും ജീവിതത്തിന്റെ സത്യത്തെയും ഒന്നിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ, രചനകൾ, സുവിശേഷ സന്ദേശങ്ങൾ എന്നിവയാണ് തന്റെ ജീവിതത്തിൽ ഏറെ പ്രചോദനം നൽകിയതെന്നും പാപ്പ പങ്കുവച്ചു. അതുപോലെ തന്നെ ധൈര്യപൂർവം സംസാരിക്കുവാനും നീതിക്ക് അനുകൂലമായ കാര്യങ്ങൾ പറയുവാനും അദ്ദേഹം ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല എന്നതും പാപ്പ ഓർമ്മപ്പെടുത്തി. മറ്റ് വിശുദ്ധരുടെയും ജീവിത മാതൃകകൾ പങ്കുവച്ച ശേഷം പെറുവിൽ ഒരു മിഷനറി എന്ന നിലയിൽ തന്റെ ജീവിതത്തെയും അവിടുത്തെ ജനതയുടെ വേദന നിറഞ്ഞതും എന്നാൽ പ്രത്യാശാഭരിതവുമായ ജീവിതത്തെയും പാപ്പ എടുത്തു പറഞ്ഞു. ജീവിതത്തിൽ ഏറ്റ മുറിവുകളാണ് കൂടുതൽ കർത്താവിനെ കണ്ടെത്തുവാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും പാപ്പ പറഞ്ഞു. ഭൗതികമായി വളരെ ദരിദ്രരായിരുന്നു അവരെങ്കിലും വിശ്വാസത്താൽ സമ്പന്നരായിരുന്നുവെന്ന് പാപ്പ അടിവരയിട്ടു. അതിനാൽ ദൈവത്തിന്റെ ശബ്ദം കണ്ടെത്തുവാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. ഇതിന് നിശബ്ദതയുടെ പ്രാധാന്യവും പാപ്പ അടിവരയിട്ടു. നിരവധി ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ സത്യം അന്വേഷിക്കണമെന്നും ഏതെങ്കിലും കാര്യങ്ങൾ ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്നുവെങ്കിൽ അത് സത്യമല്ല എന്നുള്ളത് മറക്കരുതെന്നും പാപ്പ പറഞ്ഞു. തുടർന്ന് ദൈവം നമ്മുടെ സ്വരം തിരിച്ചറിയുന്നുവെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. നമ്മുടെ പ്രാർത്ഥനകൾ അവൻ കേൾക്കുകയും നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യുമെന്നുള്ള ബോധ്യം നമ്മിൽ വളർത്തണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. പ്രാർത്ഥന കൃത്യമായി ഒരു സ്വതന്ത്ര ശബ്ദമാണ് എന്നും അത് നമ്മുടെ സ്വത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പറഞ്ഞ പാപ്പ കർത്താവ് തന്റെ വചനത്താൽ നമുക്ക് ഉത്തരം നൽകുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ കർത്താവിന്റെ ശബ്ദം തിരിച്ചറിയുവാൻ അവനെ ശ്രവിക്കേണ്ടത് ഏറെ ആവശ്യമെന്നും എടുത്തു പറഞ്ഞു. സഭയിൽ പ്രതിധ്വനിക്കുന്നത് കർത്താവിന്റെ തന്നെ ശബ്ദമാണെന്നും രക്ഷയുടെ വാഗ്ദാനമായി മനുഷ്യർക്ക് നൽകിയ പഴയതും പുതിയതുമായ എല്ലാ തിരുവെഴുത്തുകളും അവിടുന്ന് നിറവേറ്റുന്നുവെന്നും പാപ്പ പറഞ്ഞു. അതിനാൽ വിശ്വാസത്തിന്റെ യാത്രയിൽ ആരും തനിച്ചല്ല എന്നും പരസ്പരമുള്ള ബന്ധത്തിൽ മാത്രമാണ് വിശ്വാസം സജീവമാകുന്നതെന്നും പാപ്പ പറഞ്ഞു. നാം സത്യത്തിന്റെ ശിഷ്യന്മാരായതുകൊണ്ട് ലൗകികമായ ഉപരിപ്ലവങ്ങളിൽ നിന്നും നാം സ്വതന്ത്രരായിരിക്കണമെന്നും മാറ്റത്തിന്റെ നായകന്മാരായി മാറുവാൻ യുവജനങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഡിജിറ്റൽ മേഖലയിലുള്ള സുവിശേഷവൽക്കരണത്തിൽ യുവജനങ്ങളുടെ പങ്കും പാപ്പ ചൂണ്ടിക്കാട്ടി.
2: പരിശുദ്ധപിതാവിന്റെ പ്രഭാഷണത്തിന് ശേഷം ഗാനാലാപനവും തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയുമുണ്ടായിരുന്നു. ആരാധനയുടെ അവസാനം ഏവർക്കും ആശീർവാദം നൽകിയ പാപ്പ വൈകിട്ട് 10 മണിയോടെ അപ്പസ്തോലിക നൂൺഷേച്ചറിലേക്ക് മടങ്ങുകയും വിശ്രമിക്കുകയും ചെയ്തു. ജൂൺ 7 മാഡ്രിഡിൽ തന്നെയുള്ള സിബേലസ് ചത്തുരത്തിൽ അർപ്പിച്ച വിശുദ്ധബലിയോടെയാണ് പരിശുദ്ധപിതാവ് സ്പെയിനിലെ തന്റെ അപ്പസ്തോലികയാത്രയുടെ 2 ദിനത്തിലെ ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിച്ചത്. അപ്പസ്തോലിക നൂൺഷേച്ചറിൽ നിന്ന് 9 കിലോമീറ്ററുകളോളം അകലെയാണ് മാഡ്രിഡ് നഗരത്തിലെ പ്രശസ്തവും ഏറെ വിസ്തൃതവുമായ ഈ ചത്തുരം. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ പണിയപ്പെട്ട മനോഹരമായ കെട്ടിടങ്ങളും ചില ജലധാരകളും ഈ ചത്തുരത്തിന്റെ വിവിധയിടങ്ങളിലായുണ്ട്. വിശുദ്ധബലിയർപ്പണത്തിനായി രാവിലെ 9:30 കാറിൽ യാത്ര പുറപ്പെട്ട പാപ്പ 9:30 അവിടെയെത്തി. നഗരത്തിന്റെ മേയർ പരിശുദ്ധപിതാവിന് നഗരത്തിന്റെ സ്വർണത്താക്കോൽ ബഹുമാന പുരസ്സരം നൽകി. തുടർന്ന് വിശിഷ്ട വ്യക്തികൾക്കായുള്ള ബുക്കിൽ ഒപ്പിട്ട ശേഷം പരിശുദ്ധപിതാവ് അൾത്താരയിലേക്ക് പോയി. 10:10 വിശുദ്ധബലിയർപ്പണത്തിനായി ഈ ചത്തുരത്തിലുള്ള സിബേലസ് കൊട്ടാരത്തിന് മുന്നിൽ പ്രത്യേകമായി ഒരുക്കപ്പെട്ട അൾത്താരയിലേക്ക് പരിശുദ്ധപിതാവ് എത്തിയത്. തുടർന്ന് മാഡ്രിഡ് അതിരൂപതാധ്യക്ഷൻ കർദിനാൾ കാനോ പാപ്പായെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ക്രിസ്തുവിന്റെ തിരുശരീരരക്തങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഞായറാഴ്ച വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:51 മുതൽ 58 വരെയുള്ള തിരുവചനങ്ങളായിരുന്നു വായിക്കപ്പെട്ടത്. സുവിശേഷ വായനയെ തുടർന്ന് പരിശുദ്ധ പിതാവ് വചന സന്ദേശം നൽകി.
6: Con el corazón colmado de alegría al inicio de este viaje a España, presido esta celebración en el día de la solemnidad del Corpus Christi.
4: ലത്തീൻ സഭയിൽ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഞായർ എന്ന നിലയിൽ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതായിരുന്നു പരിശുദ്ധ പിതാവ് നൽകിയ സുവിശേഷ സന്ദേശം. ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ തനിക്കുള്ള അതിയായ സന്തോഷവും പാപ്പ പങ്കുവച്ചു. നമ്മെ പിതാവിന്റെ കൂട്ടായ്മയിൽ ഒന്നിപ്പിക്കുവാനും അവിടുത്തെ മക്കളാക്കുവാനും മരണത്തേക്കാൾ ശക്തമായ സ്നേഹത്താൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിവന്ന ജീവനുള്ള അപ്പം പോലെ ദൈവിക ജീവൻ കൊണ്ട് അവിടുന്നേവരെയും പരിപോഷിപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ദൈവത്തോടുള്ള സ്നേഹവും വിശ്വസ്തതയും പുതുക്കുന്നതിനായി വിശ്വാസത്തിന്റെ വേരുകളിലേക്കുള്ള മടങ്ങിവരവാണ് സ്പെയിനിൽ ഈ വിശുദ്ധ കുർബാനയുടെ ആഘോഷമെന്ന സത്യവും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. എന്നാൽ ഈ ആഘോഷം കേവലം ഒരു ബാഹ്യ ആവിഷ്കാരത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ ലളിതമായ സൗന്ദര്യാത്മക അലങ്കാരത്തിന്റെയോ ഒരു കാര്യമല്ല എന്നും മറിച്ച് ഇപ്പോഴും സജീവമായതും നമുക്കിടയിലൂടെ കടന്നുപോകുന്നതുമായ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യത്തിലുള്ള വിശ്വാസത്തിന്റെ ആഘോഷമാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ക്രിസ്തു സ്വയം ഭക്ഷണമായി നൽകുകയാണെങ്കിൽ ആ ക്രിസ്തുവിനെ ആലയത്തിനുള്ളിൽ മാത്രമല്ല ഏവരുടെയും സമീപത്തേക്ക് കൊണ്ടുപോകുവാൻ ബാധ്യസ്ഥരാണെന്നും പാപ്പ പറഞ്ഞു. ദുർബലർക്ക് ആശ്വാസവും കുടുംബങ്ങൾക്ക് വെളിച്ചവും ഏറ്റവും ദുർബലരായവർക്കുള്ള പ്രത്യാശയും കഷ്ടപ്പെടുന്നവർക്ക് സമാധാനവും നൽകുന്നതാണ് വിശുദ്ധ കുർബാനയെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സ്പെയിനിൽ വർഷങ്ങളായി വിശുദ്ധ കുർബാനയുടെ ഈ ദിനം കാരുണ്യപ്രവർത്തനങ്ങളുടെ ദിനമായി ആഘോഷിക്കുന്നതും പാപ്പ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം നമ്മുടെ വ്യക്തിജീവിതത്തിലേക്ക്, നമ്മുടെ ബന്ധങ്ങളിലേക്ക്, സമൂഹത്തോട് ഭാവി കെട്ടുപിടിക്കുന്നതിനുള്ള ക്ഷണമായി മാറുന്നുവെന്നും അതിനാൽ ഈ യാത്രയിൽ കർത്താവ് നമുക്ക് ആരാണ് എന്നുള്ളത് ഒരിക്കലും മറന്നുപോകരുതെന്നും പാപ്പ എടുത്തു പറഞ്ഞു. നൂറ്റാണ്ടുകളായി ഈ രാജ്യത്തെ സജീവമാക്കിയ മതത്തെക്കുറിച്ചുള്ള അവബോധം ഒരു മ്യൂസിയമായി മാറാതെ ഇന്നും ഏവരെയും ആകർഷിക്കുവാനുള്ള ഒരു വിശ്വാസ വിദ്യാലയമായിരിക്കട്ടെയെന്നും പാപ്പ ആശംസിച്ചു. ദൈവത്തിന്റെയും അയൽക്കാരുടെയും മുൻപിൽ മുട്ടുകുത്തുവാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയമായി അത് മാറട്ടെയെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ആർക്കും കർത്താവിന്റെ മുമ്പാകെ മുട്ടുകുത്തിയിട്ട് തന്റെ സഹോദരനെ പുച്ഛിക്കുവാൻ കഴിയില്ല എന്നും അതിനാൽ സ്വാർത്ഥതയുടെ ചങ്ങലകൾ തകർത്ത് എറിയണമെന്നും പാപ്പ വചന സന്ദേശത്തിൽ അടിവരയിട്ട് പറഞ്ഞു. അവസാനമായി വിശുദ്ധ കുർബാനയുടെ സ്നേഹത്തിലേക്ക് മടങ്ങുവാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. സ്വകാര്യ ഭക്തിയിൽ നമ്മെ തന്നെ ചുരുക്കാതെ നമ്മുടെ സഹോദരി സഹോദരന്മാർ, കുടുംബങ്ങൾ, ദരിദ്രർ, കഷ്ടപ്പെടുന്നവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ എന്നിവർക്ക് സേവനം ചെയ്യുവാൻ വിശുദ്ധ കുർബാന നമുക്ക് ശക്തി പകരട്ടെയെന്നും പാപ്പ ആശംസിച്ചു.
2: വിശുദ്ധ ബലിയുടെ അവസാനം കോർപ്പസ് ക്രിസ്റ്റി തിരുനാളുമായി ബന്ധപ്പെട്ട ദിവ്യകാരുണ്യ പ്രദക്ഷിണവുമുണ്ടായിരുന്നു. ഏറെ ഭക്തിസാന്ദ്രമായ ഈ പ്രദക്ഷിണത്തിൽ പരിശുദ്ധ പിതാവ് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് ആളുകൾക്കിടയിലൂടെ ദീർഘസമയം നീങ്ങി. പ്രദക്ഷിണത്തിന്റെ അവസാനം ഉച്ചയ്ക്ക് 12:30 പരിശുദ്ധ പിതാവ് ഏവർക്കും വിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകി. നിരവധി മിത്രാന്മാരും നൂറുകണക്കിന് വൈദികരും പരിശുദ്ധ പിതാവിനൊപ്പം ബലിയർപ്പണത്തിൽ സഹകാർമ്മികരായി പങ്കുചേർന്നിരുന്നു. 1,200,000 ആളുകളാണ് പരിശുദ്ധ പിതാവിനെ കാണാനും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനും എത്തിയത്. വിശുദ്ധ ബലിക്കുശേഷം ഉച്ചയ്ക്ക് 1 മണിയോടെ പാപ്പ തിരികെ അപ്പസ്തോലിക നുൺഷേച്ചറിലേക്ക് കാറിൽ യാത്രയാവുകയും ഉച്ചഭക്ഷണം കഴിച്ച ശേഷം വിശ്രമിക്കുകയും ചെയ്തു. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സ്പെയിനിലേക്ക് June 6 to 12 തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ തുടർവിവരണമാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ സ്പെയിനിലേക്ക് June 6 to 12 തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലികയാത്രയുടെ ഭാഗമായി June 6 to June 7 നടത്തിയ കൂടിക്കാഴ്ചകളുടെയും മറ്റ് ചടങ്ങുകളുടെയും തുടർവിവരണമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പരിശുദ്ധപിതാവ് ലിയോ പതിനാലാമൻ പാപ്പ സ്പെയിനിലേക്ക് June 6 to 12 തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലികയാത്രയുടെ തുടർവിവരണത്തിലൂടെയാണ് നാം മുൻപോട്ടു പോകുന്നത്. തന്റെ 4th വിദേശ അപ്പസ്തോലികയാത്രയുടെ ഭാഗമായി June 6 ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ നിന്ന് പുറപ്പെട്ട് 8:10 റോമിലെ ഫ്യുമിച്ചീനോയിലുള്ള ലിയോണാർദോ ദാവിഞ്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സ്പെയിനിലേക്കു യാത്രയായ പാപ്പ 2 hours യാത്ര ചെയ്ത് തലസ്ഥാന നഗരിയായ മാഡ്രിഡിലുള്ള അഡോൾഫോ സുവാരെസ് മാഡ്രിഡ് ബറഹാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. തന്നെ കാത്തുനിന്നിരുന്ന സ്പെയിൻ രാജാവ് ഫിലിപ്പ് 6 രാജ്ഞി ലെത്തീസിയയുടെയും സ്വീകരണമേറ്റുവാങ്ങിയ പാപ്പ തുടർന്ന് രാജകൊട്ടാരത്തിലേക്ക് പോവുകയും ഔദ്യോഗിക സ്വീകരണ ചടങ്ങുകൾക്കുശേഷം സ്പെയിനിലെ തന്റെ ആദ്യ ഔദ്യോഗിക പൊതുചടങ്ങായിരുന്ന രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക നേതൃത്വങ്ങളും രാജ്യത്തേക്കുള്ള നയതന്ത്ര പ്രതിനിധികളുമൊത്തുള്ള കൂടിക്കാഴ്ചയിൽ സംബന്ധിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്തു. 2000 വർഷങ്ങൾക്ക് മുൻപ് യാക്കോബ് ശ്ലീഹയിലൂടെ സുവിശേഷ സന്ദേശം സ്വീകരിച്ച ഈ രാജ്യത്തിന്റെ സുവിശേഷവും ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട വലിയ ചരിത്ര പാരമ്പര്യവും ക്രൈസ്തവരും ഇസ്ലാം മതവിശ്വാസികളും യഹൂദരുമുൾപ്പെടെ വിവിധ മതവിഭാഗങ്ങൾ വസിക്കുന്ന ഇടമെന്ന നിലയിൽ ജനതകൾക്കിടയിൽ സമാധാനവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്പെയിനുള്ള വിളിയെക്കുറിച്ച് രാജ്യത്തെ തന്റെ പ്രഥമ പ്രഭാഷണത്തിൽ പരിശുദ്ധപിതാവ് അനുസ്മരിച്ചിരുന്നു. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ, ആവിലയിലെ വിശുദ്ധ ത്രേസ്യ, ലയോളയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് തുടങ്ങി സ്പെയിനിന്റെ വിശ്വാസചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടായിരുന്നു പരിശുദ്ധപിതാവ് തന്റെ പ്രഭാഷണം നടത്തിയത്. സമ്മേളനത്തിനുശേഷം സ്പെയിനിലെ അപ്പസ്തോലിക നൂൺഷേച്ചറിലെത്തിയ പാപ്പ ഉച്ചഭക്ഷണത്തിനു ശേഷം വിശ്രമിച്ചു. June 6 ഉച്ചകഴിഞ്ഞ് പരിശുദ്ധപിതാവിന്റെ ഒരു പ്രധാന ഔദ്യോഗിക പരിപാടി അബലർക്കും ആലംബഹീനർക്കും തന്റെ സാമീപ്യമറിയിക്കുന്നതിന്റെ ഭാഗമായി മാഡ്രിഡ് നഗരത്തിൽ തന്നെയുള്ള സേദിയ 24 എന്ന അഭയകേന്ദ്രത്തിലുള്ള സന്ദർശനമായിരുന്നു. ഇതിനായി അപ്പസ്തോലിക നൂൺഷേച്ചറിൽ നിന്ന് 17 kilometers അകലെയുള്ള സേദിയ കേന്ദ്രത്തിലേക്ക് പരിശുദ്ധപിതാവ് വൈകുന്നേരം 5:30 കാറിൽ യാത്രയായി. സ്ഥിരതാമസ സൗകര്യമില്ലാത്ത ആളുകൾക്ക് താൽക്കാലിക സൗകര്യമൊരുക്കുന്ന മാഡ്രിഡ് കാരിത്താസിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണിത്. വർഷം മുഴുവനും ദിവസത്തിന്റെ 24 hours പ്രവർത്തിക്കുന്ന ഇവിടെ ആവശ്യക്കാരായ ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളും സാമൂഹ്യ പിന്തുണയും പൊതുസമൂഹത്തിലേക്ക് തിരികെ എത്താനുള്ള പരിശീലനങ്ങളും സേവനങ്ങളും നൽകിവരുന്നു. 6 അവിടെ എത്തിയ പാപ്പായെ മാഡ്രിഡ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ഹൊസേ കോബോ കാനോയും സേദിയ 24 കേന്ദ്രം ഡയറക്ടറും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ഈ കേന്ദ്രത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധപിതാവിന് അവിടുത്തെ പ്രവർത്തനങ്ങൾ വിവരിച്ചുകൊടുത്തു. കേന്ദ്രത്തിലെ ഊണുമുറി സന്ദർശിച്ച പാപ്പ അവിടെ സ്വീകരിക്കപ്പെട്ടിരുന്ന ചില ആളുകളെ അഭിവാദ്യം ചെയ്യുകയും വിശിഷ്ട വ്യക്തികൾക്കായി വച്ചിരുന്ന ബുക്കിൽ ഒപ്പിടുകയും ചെയ്തു. തുടർന്ന് നടന്ന പൊതുചടങ്ങിൽ മാഡ്രിഡ് ആർച്ച് ബിഷപ്പ് പരിശുദ്ധപിതാവിനെ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു. മാഡ്രിഡിലെത്തുന്ന ഏവരും മാഡ്രിഡുകാരാണെന്ന് സേദിയ കേന്ദ്രത്തിലുള്ള വിദേശികളായ ആളുകളെക്കൂടി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. കർദിനാളിന്റെ വാക്കുകൾക്കു ശേഷം കേന്ദ്രത്തിന്റെ ഡയറക്ടർ പാപ്പായെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. പരിപാടികളുടെ ഭാഗമായി 3 സാക്ഷ്യവും സംഗീതവുമുണ്ടായിരുന്നു. തുടർന്ന് പരിശുദ്ധപിതാവ് ഏവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു.
3: Y como ven, yo tampoco he memorizado mi discurso. Entonces, como estamos todos aquí en familia, pues, eminencias, excelencias.
2: മാദ്രിദിലെ ജനതയ്ക്കൊപ്പം അവരിൽ ഒരാളായി ആയിരിക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന വാക്കുകളോടെയാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. സ്നേഹത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു മഹത്തായ അതിശയകരമായ ഒരു കുടുംബത്തിന്റെ ഭാഗമാണ് ഈ ഭവനത്തിലുള്ള എല്ലാവരുമെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ഇവിടെ ഓരോരുത്തരുടെയും സന്തോഷവും ദുഃഖവും എല്ലാവരുടെയും സന്തോഷവും ദുഃഖവുമാണ്. പരസ്പരം പരിചരിക്കുമ്പോൾ സാഹചര്യങ്ങളുടെ സങ്കീർണതയെ അവഗണിക്കാതെ അതേസമയം കാരുണ്യത്തിന്റെയും നീതിയുടെയും ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് മനുഷ്യനെയും ലോകത്തെയും കുറിച്ച് ഗൗരവമായി ഉത്കണ്ഠയുള്ള എല്ലാവരുമായും സംവാദത്തിൽ ഏർപ്പെടുവാൻ സാധിക്കുന്നുവെന്ന് ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. എളിയവരോടുള്ള പരിഗണന ഇപ്രകാരം യേശുവിന്റെ വാക്കുകൾക്കനുസരണം ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഈ ഭവനത്തിൽ വസിക്കുന്നവർക്കായി നൽകുന്ന സേവനങ്ങൾക്ക് പാപ്പ പ്രത്യേകം നന്ദിയർപ്പിച്ചു. സാക്ഷ്യങ്ങളിൽ എടുത്തുപറഞ്ഞ ജീവിതാനുഭവങ്ങളെ പാപ്പ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയും മറ്റുള്ളവർക്ക് പിന്തുണ നൽകുവാനുള്ള ആഗ്രഹങ്ങൾ എത്രയോ ആളുകളുടെ ജീവിതത്തെയാണ് മുൻപോട്ട് നയിച്ചതെന്ന് അടിവരയിട്ട് പറയുകയും ചെയ്തു. സ്ത്രീകൾക്ക് അന്തസ്സും അഭിമാനവും സ്വാശ്രയവും പ്രത്യാശയും പകരുന്നതിനായി യജ്ഞിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെയും പാപ്പ അഭിനന്ദിച്ചു. യേശുവിന്റെ ജനനം ചിത്രീകരിക്കുന്ന രംഗങ്ങൾ മാദ്രിദിന്റെ പ്രത്യേകതയാണെങ്കിൽ അവയുടെ സൗന്ദര്യം ഈ ഭവനത്തിൽ വസിക്കുന്നവരിലൂടെയും അവരുടെ അനുഭവങ്ങളിലൂടെയും സന്നദ്ധ പ്രവർത്തകരിലൂടെയുമാണ് വർഷം മുഴുവൻ പ്രസരിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുക എന്നതാണ് തന്റെ യാത്രയുടെ മുദ്രാവാക്യമെന്ന് ചൂണ്ടിക്കാണിച്ച പാപ്പ പാകമാകുമ്പോൾ വിളവെടുപ്പിനായി കാത്തിരിക്കുന്ന വിളകൾ നോക്കുവാനും കാരുണ്യം കാലതാമസം അനുവദിക്കുന്നില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനുള്ള ക്ഷണമാണ് ഈ മുദ്രാവാക്യം നൽകുന്നതെന്നും കൂട്ടിച്ചേർത്തു. അതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം സഹോദരങ്ങൾക്ക് പകർന്നു നൽകുവാൻ ഏവർക്കും കടമയുണ്ടെന്നും പാപ്പ എടുത്തു പറഞ്ഞു. മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് സംവേദനക്ഷമമായ ഒരു ഹൃദയം വളർത്തിയെടുക്കുവാനുള്ള ക്ഷണം കൂടിയാണ് യേശുവിന്റെ വാക്കുകൾ എന്നതും പാപ്പ അടിവരയിട്ടു. ജീവനുള്ള ഹൃദയം ഊഷ്മളവും മിടിക്കുന്നതുമാണെന്നും അത് ജീവൻ നൽകുന്നുവെന്നും പറഞ്ഞ പാപ്പ നിസ്സംഗതയുടെ തണുത്തതും നിശ്ചലവുമായ ഹൃദയത്തിനെതിരെ ജാഗ്രത പുലർത്തുവാനും ഓർമ്മിപ്പിച്ചു. കഷ്ടപ്പെടുന്നവരുടെ കണ്ണുകളിലേക്ക് നോക്കുവാനും സഹോദരങ്ങളുടെ കൂട്ടായ്മയിൽ വസിക്കുവാനുമുള്ള ആഹ്വാനം കൂടിയാണ് യേശുവിന്റെ വാക്കുകൾ നമുക്ക് നൽകുന്നതെന്ന് പാപ്പ പറഞ്ഞു. യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർ, പരിമിതികളില്ലാതെ ദാനം ചെയ്യുന്നവരും അപരനെ ശ്രവിക്കുന്നവരും സംഭാഷണങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നവരും സാഹചര്യവും അതിന്റെ കാരണങ്ങളും മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നവരുമാണെന്നും പാപ്പ പറഞ്ഞു. അവസാനമായി പരിശുദ്ധാമ്മയുടെ മാതൃസംരക്ഷണത്തിന് ഏവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു.
4: പ്രഭാഷണ ശേഷം തുടർന്ന സമ്മേളനത്തിന്റെ അവസാനം പരിശുദ്ധപിതാവ് ഏവർക്കും ആശീർവാദം നൽകുകയും സമാപന ഗാനത്തിനു ശേഷം മാഡ്രിഡ് അതിരൂപതയിലെ സാമൂഹ്യ സേവന അസോസിയേഷനുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആശീർവാദം നൽകാനായി കർത്താവിന്റെ കുരിശുമരണത്തിന്റെ പേരിലുള്ള ദേവാലയത്തിൽ പരിശുദ്ധപിതാവെത്തി. പിന്നീട് വൈകുന്നേരം 6:30 പാപ്പ അപ്പസ്തോലിക നൂൺഷേച്ചറിലേക്ക് തിരികെ മടങ്ങി. വൈകുന്നേരം 7:00 പരിശുദ്ധപിതാവ് അത്താഴം കഴിച്ചു. ജൂൺ 6 പരിശുദ്ധപിതാവിന്റെ 3-ാമത്തേതും അവസാനത്തേതുമായ ഔദ്യോഗിക പരിപാടി വൈകിട്ട് യുവജനങ്ങൾക്കൊപ്പം നടത്തിയ പ്രാർത്ഥനാ സായാഹ്നമായിരുന്നു. ഇതിനായി വൈകുന്നേരം 9:10 നൂൺഷേച്ചറിൽ നിന്ന് 4.5 km അകലെ മാഡ്രിഡ് നഗരത്തിൽ തന്നെയുള്ള ലീമ ചത്തുരത്തിലേക്ക് പാപ്പ കാറിൽ യാത്രയായി. അമ്പരചുംബികളായ കെട്ടിടങ്ങളും റിയൽ മാഡ്രിഡിന്റെ സ്റ്റേഡിയവുമൊക്കെയുള്ള ഈ വലിയ ചത്തുരത്തിൽ 8:30 എത്തിയ പാപ്പായെ മാഡ്രിഡ് ആർച്ച് ബിഷപ്പ് അനുഗമിച്ചിരുന്നു. പരിശുദ്ധപിതാവിനെ കാണാനും പിതാവിനൊപ്പം പ്രാർത്ഥിക്കാനും ഏതാണ്ട് 600,000+ ആളുകളാണ് ചത്തുരത്തിലും പരിസരങ്ങളിലുമായി എത്തിയത്. സ്വാഗതഗാനത്തോടെ ആരംഭിച്ച പ്രാർത്ഥനാ സായാഹ്നത്തിൽ കർദിനാൾ ഹൊസേ കോബോ കാനോ സ്വാഗതമാശംസിച്ചു. ഇന്നത്തെ യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ അദ്ദേഹം തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു. ചടങ്ങിൽ ഗോഡ്സ്പെൽ എന്ന പേരിൽ നടന്ന മനോഹരമായ കലാപരിപാടിയുമുണ്ടായിരുന്നു. യുവജനങ്ങൾ പരിശുദ്ധപിതാവിനോട്

0: പ്രത്യേകമായും യൗവനത്തിൽ തന്നെ സ്വാധീനിച്ചിട്ടുള്ള വിശുദ്ധരുടെ ജീവിത മാതൃകകൾ എടുത്തു പറഞ്ഞു യൗവനത്തിൽ തന്നെ സ്വാധീനിച്ചിട്ടുള്ള വിശുദ്ധരുടെ ജീവിത മാതൃകകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് തന്റെ സ്വാധീനിച്ചിട്ടുള്ള വിശുദ്ധരുടെ ജീവിത മാതൃകകൾ പറഞ്ഞുകൊണ്ടാണ് തന്റെ സന്ദേശം വിശുദ്ധരുടെ ജീവിത മാതൃകകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് തന്റെ സന്ദേശം ആരംഭിച്ചത് പ്രത്യേകമായവരുടെ ജീവിത മാതൃകകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് തന്റെ സന്ദേശം ആരംഭിച്ചത് പ്രത്യേകമാർഗകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് തന്റെ സന്ദേശം ആരംഭിച്ചത് പ്രത്യേകമായി സുവർണ നാവ് എന്നറിയപ്പെടുന്ന വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തെക്കുറിച്ചാണ് യുവജനങ്ങളോട് വിശദീകരിച്ചത് ക്രിസ്തുവർഷം 368 ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിനു മുൻപ് അദ്ദേഹം തത്വചിന്ത പഠിക്കുകയായിരുന്നുവെന്നും തുടർന്ന് അദ്ദേഹം തന്റെ ജന്മനഗരമായ അന്ത്യോക്കിയയിൽ നിന്നുള്ള മറ്റു ചെറുപ്പക്കാരോടൊപ്പം തിരുവചനത്തിന്റെ വ്യാഖ്യാനത്തിനായി സമയം ചിലവഴിക്കുകയും പിന്നീട് ഒരു സന്യാസി എന്ന നിലയിലും പുരോഹിതനായും മെത്രാനായും സഭയുടെ സേവനത്തിനായി സ്വയം സമർപ്പിച്ചുവെന്ന വസ്തുത ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പൗരോഹിത്യ ജീവിതത്തിലേക്കോ സന്യാസ ജീവിതത്തിലേക്കോ സഭയിലെ മറ്റ് സേവനങ്ങളിലേക്കോ ഉള്ള ദൈവവിളികളെ യുവജനങ്ങൾ ഒരിക്കലും ഭയപ്പെടരുതെന്ന് ഉദ്ബോധിപ്പിച്ചു സത്യത്തോടുള്ള സ്നേഹത്തെയും ജീവിതത്തിന്റെ സത്യത്തെയും ഒന്നിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ രചനകൾ സുവിശേഷ സന്ദേശങ്ങൾ എന്നിവയാണ് തന്റെ ജീവിതത്തിൽ ഏറെ പ്രചോദനം നൽകിയതെന്നും പാപ്പ പങ്കുവച്ചു അതുപോലെ തന്നെ ധൈര്യപൂർവം സംസാരിക്കുവാനും നീതിക്ക് അനുകൂലമായ കാര്യങ്ങൾ പറയുവാനും അദ്ദേഹം ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല എന്നതും പാപ്പ ഓർമ്മപ്പെടുത്തി മറ്റ് വിശുദ്ധരുടെയും ജീവിത മാതൃകകൾ പങ്കുവച്ച ശേഷം പെറുവിൽ ഒരു മിഷനറി എന്ന നിലയിൽ തന്റെ ജീവിതത്തെയും അവിടുത്തെ ജനതയുടെ വേദന നിറഞ്ഞതും എന്നാൽ പ്രത്യാശാഭരിതവുമായ ജീവിതത്തെയും പാപ്പ എടുത്തു പറഞ്ഞു ജീവിതത്തിൽ ഏറ്റ മുറിവുകളാണ് കൂടുതൽ കർത്താവിനെ കണ്ടെത്തുവാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും പാപ്പ പറഞ്ഞു ഭൗതികമായി വളരെ ദരിദ്രരായിരുന്നു അവരെങ്കിലും വിശ്വാസത്താൽ സമ്പന്നരായിരുന്നുവെന്ന് പാപ്പ അടിവരയിട്ടു അതിനാൽ ദൈവത്തിന്റെ ശബ്ദം കണ്ടെത്തുവാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു ഇതിന് നിശബ്ദതയുടെ പ്രാധാന്യവും പാപ്പ അടിവരയിട്ടു നിരവധി ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ സത്യം അന്വേഷിക്കണമെന്നും ഏതെങ്കിലും കാര്യങ്ങൾ ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്നുവെങ്കിൽ അത് സത്യമല്ല എന്നുള്ളത് മറക്കരുതെന്നും പാപ്പ പറഞ്ഞു തുടർന്ന് ദൈവം നമ്മുടെ സ്വരം തിരിച്ചറിയുന്നുവെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി നമ്മുടെ പ്രാർത്ഥനകൾ അവൻ കേൾക്കുകയും നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യുമെന്നുള്ള ബോധ്യം നമ്മിൽ വളർത്തണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു പ്രാർത്ഥന കൃത്യമായി ഒരു സ്വതന്ത്ര ശബ്ദമാണ് എന്നും അത് നമ്മുടെ സ്വത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പറഞ്ഞ പാപ്പ കർത്താവ് തന്റെ വചനത്താൽ നമുക്ക് ഉത്തരം നൽകുന്നുവെന്നും ചൂണ്ടിക്കാട്ടി അതുപോലെ തന്നെ കർത്താവിന്റെ ശബ്ദം തിരിച്ചറിയുവാൻ അവനെ ശ്രവിക്കേണ്ടത് ഏറെ ആവശ്യമെന്നും എടുത്തു പറഞ്ഞു സഭയിൽ പ്രതിധ്വനിക്കുന്നത് കർത്താവിന്റെ തന്നെ ശബ്ദമാണെന്നും രക്ഷയുടെ വാഗ്ദാനമായി മനുഷ്യർക്ക് നൽകിയ പഴയതും പുതിയതുമായ എല്ലാ തിരുവെഴുത്തുകളും അവിടുന്ന് നിറവേറ്റുന്നുവെന്നും പാപ്പ പറഞ്ഞു അതിനാൽ വിശ്വാസത്തിന്റെ യാത്രയിൽ ആരും തനിച്ചല്ല എന്നും പരസ്പരമുള്ള ബന്ധത്തിൽ മാത്രമാണ് വിശ്വാസം സജീവമാകുന്നതെന്നും പാപ്പ പറഞ്ഞു നാം സത്യത്തിന്റെ ശിഷ്യന്മാരായതുകൊണ്ട് ലൗകികമായ ഉപരിപ്ലവങ്ങളിൽ നിന്നും നാം സ്വതന്ത്രരായിരിക്കണമെന്നും മാറ്റത്തിന്റെ നായകന്മാരായി മാറുവാൻ യുവജനങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഡിജിറ്റൽ മേഖലയിലുള്ള സുവിശേഷവൽക്കരണത്തിൽ യുവജനങ്ങളുടെ പങ്കും പാപ്പ ചൂണ്ടിക്കാട്ടി
1: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിനു ശേഷം ഗാനാലാപനവും തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയുമുണ്ടായിരുന്നു ആരാധനയുടെ അവസാനം ഏവർക്കും ആശീർവാദം നൽകിയ പാപ്പ വൈകിട്ട് 10 മണിയോടെ അപ്പസ്തോലിക നൂൺഷേച്ചറിലേക്ക് മടങ്ങുകയും വിശ്രമിക്കുകയും ചെയ്തു ജൂൺ 7 മാഡ്രിഡിൽ തന്നെയുള്ള സിബേലസ് ചത്തുരത്തിൽ അർപ്പിച്ച വിശുദ്ധബലിയോടെയാണ് പരിശുദ്ധ പിതാവ് സ്പെയിനിലെ തന്റെ അപ്പസ്തോലികയാത്രയുടെ 2 ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിച്ചത് അപ്പസ്തോലിക നൂൺഷേച്ചറിൽ നിന്ന് 9 കിലോമീറ്ററുകളോളം അകലെയാണ് മാഡ്രിഡ് നഗരത്തിലെ പ്രശസ്തവും ഏറെ വിസ്തൃതവുമായ ഈ ചത്തുരം 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ പണിയപ്പെട്ട മനോഹരമായ കെട്ടിടങ്ങളും ചില ജലധാരകളും ഈ ചത്തുരത്തിന്റെ വിവിധയിടങ്ങളിലായുണ്ട് വിശുദ്ധബലിയർപ്പണത്തിനായി രാവിലെ 9:30 കാറിൽ യാത്ര പുറപ്പെട്ട പാപ്പ 9:30 അവിടെയെത്തി നഗരത്തിന്റെ മേയർ പരിശുദ്ധപിതാവിന് നഗരത്തിന്റെ സ്വർണത്താക്കോൽ ബഹുമാന പുരസ്സരം നൽകി തുടർന്ന് വിശിഷ്ട വ്യക്തികൾക്കായുള്ള ബുക്കിൽ ഒപ്പിട്ട ശേഷം പരിശുദ്ധപിതാവ് അൾത്താരയിലേക്ക് പോയി 10:10 വിശുദ്ധബലിയർപ്പണത്തിനായി ഈ ചത്തുരത്തിലുള്ള സിബേലസ് കൊട്ടാരത്തിനു മുന്നിൽ പ്രത്യേകമായി ഒരുക്കപ്പെട്ട അൾത്താരയിലേക്ക് പരിശുദ്ധ

0: പിതാവ് എത്തിയത്. തുടർന്ന് മാഡ്രിഡ് അതിരൂപതാധ്യക്ഷൻ കർദിനാൾ കാനോ പാപ്പായെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഞായറാഴ്ച വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6 51 മുതൽ 58 വരെയുള്ള തിരുവചനങ്ങളായിരുന്നു വായിക്കപ്പെട്ടത്. സുവിശേഷ വായനയെ തുടർന്ന് പരിശുദ്ധ പിതാവ് വചനസന്ദേശം നൽകി.
1: Con el corazón colmado de alegría al inicio de este viaje a España, presido esta celebración en el día de la solemnidad del Corpus Christi.
2: ലത്തീൻ സഭയിൽ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഞായർ എന്ന നിലയിൽ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതായിരുന്നു പരിശുദ്ധ പിതാവ് നൽകിയ സുവിശേഷ സന്ദേശം. ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ തനിക്കുള്ള അതിയായ സന്തോഷവും പാപ്പ പങ്കുവച്ചു. നമ്മെ പിതാവിന്റെ കൂട്ടായ്മയിൽ ഒന്നിപ്പിക്കുവാനും അവിടുത്തെ മക്കളാക്കുവാനും മരണത്തേക്കാൾ ശക്തമായ സ്നേഹത്താൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിവന്ന ജീവനുള്ള അപ്പം പോലെ ദൈവിക ജീവൻ കൊണ്ട് അവിടുന്നേവരെയും പരിപോഷിപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ദൈവത്തോടുള്ള സ്നേഹവും വിശ്വസ്തതയും പുതുക്കുന്നതിനായി വിശ്വാസത്തിന്റെ വേരുകളിലേക്കുള്ള മടങ്ങിവരവാണ് സ്പെയിനിൽ ഈ വിശുദ്ധ കുർബാനയുടെ ആഘോഷമെന്ന സത്യവും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. എന്നാൽ ഈ ആഘോഷം കേവലം ഒരു ബാഹ്യ ആവിഷ്കാരത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ ലളിതമായ സൗന്ദര്യാത്മക അലങ്കാരത്തിന്റെയോ ഒരു കാര്യമല്ല എന്നും മറിച്ച് ഇപ്പോഴും സജീവമായതും നമുക്കിടയിലൂടെ കടന്നുപോകുന്നതുമായ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യത്തിലുള്ള വിശ്വാസത്തിന്റെ ആഘോഷമാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ക്രിസ്തു സ്വയം ഭക്ഷണമായി നൽകുകയാണെങ്കിൽ ആ ക്രിസ്തുവിനെ ആലയത്തിനുള്ളിൽ മാത്രമല്ല ഏവരുടെയും സമീപത്തേക്ക് കൊണ്ടുപോകുവാൻ ബാധ്യസ്ഥരാണെന്നും പാപ്പ പറഞ്ഞു. ദുർബലർക്ക് ആശ്വാസവും കുടുംബങ്ങൾക്ക് വെളിച്ചവും ഏറ്റവും ദുർബലരായവർക്കുള്ള പ്രത്യാശയും കഷ്ടപ്പെടുന്നവർക്ക് സമാധാനവും നൽകുന്നതാണ് വിശുദ്ധ കുർബാനയെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സ്പെയിനിൽ വർഷങ്ങളായി വിശുദ്ധ കുർബാനയുടെ ഈ ദിനം കാരുണ്യപ്രവർത്തനങ്ങളുടെ ദിനമായി ആഘോഷിക്കുന്നതും പാപ്പ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം നമ്മുടെ വ്യക്തിജീവിതത്തിലേക്ക്, നമ്മുടെ ബന്ധങ്ങളിലേക്ക്, സമൂഹത്തോട് ഭാവി കെട്ടുപിടിക്കുന്നതിനുള്ള ക്ഷണമായി മാറുന്നുവെന്നും അതിനാൽ ഈ യാത്രയിൽ കർത്താവ് നമുക്ക് ആരാണ് എന്നുള്ളത് ഒരിക്കലും മറന്നുപോകരുതെന്നും പാപ്പ എടുത്തു പറഞ്ഞു. നൂറ്റാണ്ടുകളായി ഈ രാജ്യത്തെ സജീവമാക്കിയ മതത്തെക്കുറിച്ചുള്ള അവബോധം ഒരു മ്യൂസിയമായി മാറാതെ ഇന്നും ഏവരെയും ആകർഷിക്കുവാനുള്ള ഒരു വിശ്വാസ വിദ്യാലയമായിരിക്കട്ടെയെന്നും പാപ്പ ആശംസിച്ചു. ദൈവത്തിന്റെയും അയൽക്കാരുടെയും മുൻപിൽ മുട്ടുകുത്തുവാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയമായി അത് മാറട്ടെയെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ആർക്കും കർത്താവിന്റെ മുമ്പാകെ മുട്ടുകുത്തിയിട്ട് തന്റെ സഹോദരനെ പുച്ഛിക്കുവാൻ കഴിയില്ല എന്നും അതിനാൽ സ്വാർത്ഥതയുടെ ചങ്ങലകൾ തകർത്ത് എറിയണമെന്നും പാപ്പ വചനസന്ദേശത്തിൽ അടിവരയിട്ട് പറഞ്ഞു. അവസാനമായി വിശുദ്ധ കുർബാനയുടെ സ്നേഹത്തിലേക്ക് മടങ്ങുവാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. സ്വകാര്യ ഭക്തിയിൽ നമ്മെ തന്നെ ചുരുക്കാതെ നമ്മുടെ സഹോദരി സഹോദരന്മാർ, കുടുംബങ്ങൾ, ദരിദ്രർ, കഷ്ടപ്പെടുന്നവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ എന്നിവർക്ക് സേവനം ചെയ്യുവാൻ വിശുദ്ധ കുർബാന നമുക്ക് ശക്തി പകരട്ടെയെന്നും പാപ്പ ആശംസിച്ചു.
0: വിശുദ്ധ ബലിയുടെ അവസാനം കോർപ്പസ് ക്രിസ്റ്റി തിരുനാളുമായി ബന്ധപ്പെട്ട ദിവ്യകാരുണ്യ പ്രദക്ഷിണവുമുണ്ടായിരുന്നു. ഏറെ ഭക്തിസാന്ദ്രമായ ഈ പ്രദക്ഷിണത്തിൽ പരിശുദ്ധ പിതാവ് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് ആളുകൾക്കിടയിലൂടെ ദീർഘസമയം നീങ്ങി. പ്രദക്ഷിണത്തിന്റെ അവസാനം ഉച്ചയ്ക്ക് 12:30 പരിശുദ്ധ പിതാവ് ഏവർക്കും വിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകി. നിരവധി മിത്രാന്മാരും നൂറുകണക്കിനു വൈദികരും പരിശുദ്ധ പിതാവിനൊപ്പം ബലിയർപ്പണത്തിൽ സഹകാർമികരായി പങ്കുചേർന്നിരുന്നു. 12,00,000 ആളുകളാണ് പരിശുദ്ധ പിതാവിനെ കാണാനും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനും എത്തിയത്. വിശുദ്ധ ബലിക്കു ശേഷം ഉച്ചയ്ക്ക് 1 പാപ്പ തിരികെ അപ്പസ്തോലിക നുൺഷേച്ചറിലേക്ക് കാറിൽ യാത്രയാവുകയും ഉച്ചഭക്ഷണം കഴിച്ച ശേഷം വിശ്രമിക്കുകയും ചെയ്തു. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ സ്പെയിനിലേക്ക് June 6-12 തീയതികളിലായി നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ തുടർവിവരണമാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.